0: പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസന ഉൽപ്പാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ

0: മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയ വിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ്

0: ആഘോഷിക്കുന്നത്.
1: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy, and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയെട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AI Siyad റഹ്മാൻ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക

0: പങ്കെടുക്കുക. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം.
1: പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. തുടർന്ന് കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം May 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം May 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
2: 9746075054.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദി റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ സുഗന്ധം പേറുന്ന ചില ഓർമ്മകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് ഗ്രാമഭംഗി. ഇന്നത്തെ തലമുറയ്ക്ക് പലതും ഒരു കേട്ടുകേൾവ മാത്രമാണ്, ചിലർക്ക് അത് മധുരമുള്ള ഓർമ്മകളും. ഗ്രാമഭംഗിയിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത് ഗ്രാമ സൗന്ദര്യത്തിന്റെ

മുഖമുദ്രയായിരുന്ന വയലുകളെ പറ്റിയും അതിനോട് ചേർന്ന് നിന്നിരുന്ന ജീവിതത്തെ പറ്റിയുമാണ്. മനുഷ്യനെ പ്രകൃതിയുമായി ഇണക്കുന്ന പ്രധാന പ്രക്രിയയാണ് കാർഷിക വൃത്തി. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിയും കാർഷിക മേഖലയുടെ വിവിധ തലങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ മനുഷ്യൻ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകൃതിയോട് ചേർന്നു നിന്നു. കാർഷിക വൃത്തി ഒരു ജീവവായു എന്ന പോലെ മനുഷ്യൻ കൊണ്ടു നടന്നു. കാർഷിക വൃത്തിയിൽ മനുഷ്യന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ കൃഷി ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകമായി മാറി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ ജീവിതം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിയുടെ മുഖ്യ ആകർഷണമായ വയലുകളെയും അതിനെ ആശ്രയിച്ചുള്ള ജീവിതത്തെയും പറ്റിയാണ് പ്രിയ ശ്രോതാക്കൾ ഗ്രാമഭംഗിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ സംസ്കാരവും ഉടലെടുത്തത് കൃഷിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ നേരിട്ട് പഠിച്ചതാണ് കൃഷി.

0: വാസ്തവത്തിൽ മലയാളി സംസ്കാര സമ്പന്നനായതും കൃഷിയുടെ മേന്മ കൊണ്ട് തന്നെയല്ലേ? വയൽ എന്നത് ഒരു കൃഷിസ്ഥലം മാത്രമായിരുന്നില്ല, അത് കുട്ടികളുടെ പ്രിയപ്പെട്ട കളിസ്ഥലവും കൂടിയായിരുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് ഉത്സവങ്ങളും വേലകളും നടന്നിരുന്നത്. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃഷി വളരെയധികം പ്രാധാന്യം ചെലുത്തി. വയലിന് നടുവിലൂടെ ഒരു ചെറു തോടുണ്ടായിരിക്കും. അവധിക്കാലത്ത് തോട്ടിലൂടെ ഒഴുകി വരുന്ന ചെറുമീനുകളെ കാലുകൊണ്ട് കരയിലേക്ക് തെറിപ്പിക്കുക, തോർത്തുപയോഗിച്ച് മീൻ പിടിക്കുക, ഓലക്കാലിന്റെ തണ്ടുഭാഗം മൂർച്ച കൂട്ടി ഓലയുടെ ചെറുഭാഗം കീറി ആകാശത്തേക്ക് ശരവേഗത്തിൽ പറപ്പിക്കുക, ഇതൊക്കെ അന്നത്തെ പ്രധാന വിനോദങ്ങളായിരുന്നു. മഴ വന്ന് പുഞ്ച നിറഞ്ഞാൽ പിന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു വിനോദം. അതോടൊപ്പം തന്നെ മഴയത്ത് പാടത്ത് ഓടിക്കളിക്കുന്നതും ഒരു സുഖമുള്ള ഓർമ്മകളാണ്. മനോഹരമായ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾക്ക് മധുരം പകരാൻ ഈ വയലീലകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക വൃത്തിയുടെ അടിത്തറ നെൽകൃഷിയായിരുന്നു. നെൽവയലുകളുടെ നാടാണ് കേരളം. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരും. നെൽകൃഷി മലയാളിയുടെ ജീവനാഡിയായ പഴയകാലം പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമാണ്. നമ്മുടെ നെൽപ്പാടങ്ങളും നെല്ലിനങ്ങളും അന്താരാഷ്ട്ര അംഗീകാരം നേടിയവയാണ്. വിശാലമായ വയലേലകൾ സമ്പന്നമാക്കിയ ഗ്രാമഭംഗി ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപൂർവം ചില യാത്രകളിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന വെറും വഴിയോര കാഴ്ചകളായി അവ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ഇന്ന് ഗ്രാമഭംഗിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയം റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാവ് കവിത കടപ്പാക്കടയുടേതാണ്. ഗ്രാമഭംഗിയെ പറ്റിയുള്ള എല്ലാ പ്രിയ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒരുപാട് നന്ദി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

a celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കും.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ്

0: 21-ന് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. May 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
4: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഞാൻ മോഹിച്ച ഒരു പെൺകുട്ടിയുടെ
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സൊന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാണ.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ.
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

0: A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
3: Kompass Institute, the real guide.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: The real OG of Indian cinema.
1: The complete actor.
2: The one and only Mohanlal.
1: Happy birthday, Laleta.
3: രാജമോഹൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം.
0: യെസ്, അപ്പോ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ലാലേട്ടനെ വിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോ ഇന്നത്തെ ഈ ഓണേ സീറ്റിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി,
0: നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. വളരെ സന്തോഷമുണ്ട്, ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഒരു ബർത്ത്ഡേ നിറവിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാല്ലേ. തീർച്ചയായും ഇന്നത്തെ ദിവസം ഇന്ത്യൻ സിനിമയുടെ ഒരു നിറങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ദിവസമാണല്ലേ. ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏതൊരു തരത്തിൽ നോക്കിയാലും ആ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയ കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ജനിച്ചു വീഴുന്ന ഒരു ഒരു രണ്ട് വയസ്സുകാരിയോട് ചോദിച്ചാലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടർ ആരാണ്? മോഹൻലാൽ, ലാലേട്ടൻ എന്ന് തന്നെ പറയാണ്. ഒരു 70-80 അതിലെ മുകളിൽ പ്രായമുള്ള ആൾക്കാരും ലാലേട്ടൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നമ്മൾ റേഡിയോ സാന്ത്വനം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ രാവിലെ ലാലേട്ടനെ വിഷ് ചെയ്തോണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം. പക്ഷേ അതിന് മുൻപ് ഒരു കാര്യം കൂടിയുണ്ട്,
0: നമ്മുടെ കൂട്ടത്തിൽ ഒരു ഭടൻ കൂടി ഉൾപ്പെടുത്തുകയാണല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവിൽ നമ്മുടെ സ്പെഷ്യൽ ഒരു മോഹൻലാൽ സ്പെഷ്യൽ വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കൂടി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ പുതിയ ആർജി ആണ് പാർവതി, അല്ലേ. പാർവതിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെൽക്കം ടു നമ്മുടെ ഒരു ഷോയിലേക്കും നമ്മുടെ റേഡിയോ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
2: താങ്ക് യു, താങ്ക് യു. നമ്മളുടെ ശ്രോതാക്കൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും യുദ്ധഭൂമിയിലേതാ ഒരു പുതിയ ഭടന.
0: അപ്പോൾ പാർവതിയാണ് നമ്മുടെ പുതിയ ആർജി. അപ്പോൾ ഇനി പുതിയ പുതിയ പ്രോഗ്രാംസും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ലൈവിനൊപ്പം ഒക്കെ ചേർന്ന് നിൽക്കാൻ നമ്മളോടൊപ്പം ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി പാർവതി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: അതെ അതെ, എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് അല്ലേ. അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മളുടെ ഒരു അവതരണത്തെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും അവർ നമ്മളെ ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പാർവതിക്കും ആ ഒരു സപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിശേഷങ്ങളിലോട്ട് ഇങ്ങനെ കടക്കാം.
0: അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ലാലേട്ടൻ തന്നെയാണ് അല്ലേ. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സിനിമയിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണെങ്കിലും എല്ലാം അല്ലേ. അപ്പോൾ പാർവതി, ലാലേട്ടനെ പറ്റി ഓർക്കുമ്പോൾ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ് പാർവതി. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനെ പറ്റി ആദ്യം നമ്മുടെ പാർവതി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
2: നമ്മൾ തുടക്കം തന്നെ പറഞ്ഞില്ലേ ലാലേട്ടനെ കുറിച്ച്? അതെ, ദ കംപ്ലീറ്റ് ആക്ടർ.
0: അതെ, ദ റിയൽ ഓജി എന്ന് തന്നെ അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്.
2: തീർച്ചയായും തീർച്ചയായും. ഫാൽക്കേ പുരസ്കാരം നേടിയപ്പോ നമ്മളുടെ രാഷ്ട്രപതി എന്താ പറഞ്ഞേ, ദ റിയൽ ഓജി ആണെന്നാണ് പറഞ്ഞത് അല്ലേ.
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഇത്രയും സിനിമകൾ കഥാപാത്രങ്ങളിലൂടെ റൺ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കാണുമ്പോൾ വളരെ കൗതുകമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ പറയാണ്, ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് വില്ലനായിട്ടാണ് എൻട്രി ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ലുക്കും അപ്പിയറൻസും ആ ഒരു പൊക്കം ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയും, ഇത് വലിയ രീതിയിൽ ആ തോൾ ചെരുപ്പുള്ള നൃത്തമൊക്കെ കാണുമ്പോൾ പലരും കളിയാക്കിയിട്ടുണ്ട്, ഇദ്ദേഹം സിനിമയിലോട്ട് കയറാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ആ കളിയാക്കലിൻ്റെ ഒരു തുടർ എന്ന രീതിയിൽ ഇന്നും മലയാള സിനിമയിൽ നമ്മുടെ ഈ റിയൽ ഓജി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ വളരെ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
1: അപ്പോൾ തിരനോട്ടത്തിലൂടെ തുടങ്ങി അല്ല ഇങ്ങനെ സജീവമായിട്ട് ഈ 2026 എന്നൊരു വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എത്ര എത്ര സിനിമകളാണ് കഥാപാത്രങ്ങളാണ് നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ആ ഒരു മീശ പിരിക്കലും ആ മുണ്ടുമടക്കി കുത്തലും അതൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ അങ്ങനെ ചെയ്തപ്പോഴാണ് അല്ലേ. അപ്പോൾ ചിരിച്ചുകൊണ്ട് കരയാൻ പഠിച്ചതും ഒക്കെ ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു കഴിവ് കണ്ടിട്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ പല കഥാപാത്രങ്ങളും നമുക്ക് പേഴ്സണലായിട്ടിങ്ങനെ നമുക്ക് നമ്മുടെ ആരോ ആണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ പറയുമ്പോൾ നമ്മൾ ആ ഒരു കരുതലുള്ള അച്ഛൻ അല്ലേ, അതൊക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും, ഇതൊക്കെ നമ്മളുടെ ആരോ ആണ്. അതേപോലെ എത്രയെത്രയോ ചിത്രങ്ങളിലൂടെ നമുക്ക്
0: ഇപ്പോൾ ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ ചിത്രത്തിലാണെങ്കിലും കമലദളം കന്മദം എന്ന ചിത്രത്തിലെല്ലാം നല്ലൊരു പെർഫോമർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്യും അല്ലേ. ഒരു ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അത്രയും വർഷം എടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോലും ചിലപ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും അദ്ദേഹം ഒരു വിസ്മയമായിട്ട് നമുക്ക് മാറുകയാണ് അല്ലെ. ഇപ്പൊ വാനപ്രസ്ഥത്തിലെ കഥകളി എന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു വാനപ്രസ്ഥം നമുക്ക് ഇന്നും ഇന്ത്യൻ സിനിമയെ തന്നെ എടുത്തു പറയുമ്പോൾ അത് ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം ഈ ഒരു ലാസ്റ്റ് മരണപ്പെടുന്ന ടൈമിൽ ഈ മൂക്കൂത്തി ഭാഗം ഇങ്ങനെ വിറയ്ക്കുന്നൊരു ഇതുണ്ട്. അത് സംവിധായകൻ പറഞ്ഞു ചെയ്തതല്ല, അത് എന്തോ ഒരു സംഭവം എന്ന രീതിയിൽ സംഭവിച്ചതാണ്. അപ്പോൾ ലാലേട്ടനോട് പല ഇൻ്റർവ്യൂസിലും പലരും ചോദിക്കുമ്പോൾ പറയുന്നത് അത് സംഭവിച്ചു, എനിക്കറിയില്ല, അങ്ങനെ ശ്വാസം നിന്ന് പോകുമ്പോൾ അത് ഇങ്ങനെ കിളുങ്ങുന്നത് നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു അഭിനയത്തിന് വേണ്ടി അവതാരം എടുത്തൊരു ഒരു ഒരു ജീവിതമാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കെപ്പോഴും എന്താ പറയുക, ഒരു പെർഫോമർ എന്ന രീതിയിൽ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനാണെങ്കിലും അതൊരു വിസ്മയം തന്നെ ആയിരുന്നു അല്ലെ.
1: എല്ലാത്തരത്തിലെ ദാസൻ അല്ലെ,
0: ദാസനും വിജയനും എന്തൊരു നേരത്തെ തോന്നാതിരുന്ന അങ്ങനെ
2: വേണമെങ്കിൽ നമുക്ക് ഒപ്പത്തിലെ ജോർജ് കുട്ടിയെ ഉൾപ്പെടുത്താം.
0: യെസ്, അപ്പോൾ തീർച്ചയായും അത് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൃശ്യം എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം അല്ലെ, അത് ഇന്ന് റിലീസാവണം. പ്രത്യേകിച്ചും കുറേ നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു ചിത്രമാണ്. പക്ഷേ അത് റിലീസാവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഈ മോഹൻലാലിൻ്റെ ഈ ബർത്ത്ഡേ ദിവസം തന്നെ റിലീസ് ആവണോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് അവസാനം എത്തുകയും ഇന്ന് റിലീസ് ആവാണ് ചെയ്തത്. അപ്പോൾ രാവിലത്തെ ഷോയിലൊക്കെ നല്ല രീതിയിലുള്ള റിവ്യൂസൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന രീതിയിൽ ഇന്ന് തന്നെ അതിൻ്റെ റിവ്യൂസ് എന്ന രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ.
1: അതെ അതെ, അപ്പോൾ ഇന്ന് കാണാൻ പോകാൻ പറ്റുന്നവരൊക്കെ നമുക്ക് ആ ഒരു അല്ലേ പോകാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും സിനിമ പോയി കാണണം അല്ലേ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസും അതൊക്കെ നമുക്ക് എന്താ നമ്മളുടെ മെസ്സേജ് അയച്ചൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് വരും ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളുടെ ആ ഒരു ദൃശ്യത്തിലെ ജോർജ് കുട്ടി നമുക്ക് ഒരിക്കലും മറക്കാൻ
0: സാധിക്കില്ല. യെസ്, അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമുക്കിങ്ങനെ നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ലാലേട്ടൻ്റെ കുറേ മാസ് ഡയലോഗുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് വേർഡ്സ് നമ്മുടെ ലാലേട്ടൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ പോ മോനെ ദിനേശ അതുപോലെ അതിലെ എനിക്ക് ഏറ്റവും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന് അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ
1: പ്രധാനപ്പെട്ട വേറൊരു ഡയലോഗ് ഉണ്ട്. സോ ഞാൻ ഇടയ്ക്ക് കയറി പറയാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി
0: ഡേറ്റി ബിസിനസ്. യെസ്, അപ്പോൾ അങ്ങനെ കുറേ ഡയലോഗ്സുകൾ അദ്ദേഹം ആ ഒരു ഡെലിവറി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ആ അദ്ദേഹത്തിനൊരു മോഡുലേഷനിലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല.
2: അങ്ങനെയാണെങ്കിൽ ആദരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് അങ്ങ് പറഞ്ഞേ.
0: എനിക്ക് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് എന്ന് പറയുന്നത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ഡയലോഗാണ്. നമ്മുടെ ദൂരദർശനിൽ വിളിച്ച് ശ്യാമമേഘമേ നീ അതിലെ ഇങ്ങനെ അതിലൊരു 1.27 സെക്കൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു ടൈറ്റിൽ പോലെ നിൽക്കുന്ന ഒരു കോമഡി ഉണ്ട്. ആ ഒരു കോമഡി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം തൊട്ട് എൻ്റെ വരെ അതിങ്ങനെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുക. എത്ര തവണ നമുക്കിപ്പോൾ അറിയാം ലാലേട്ടനിപ്പോൾ ഇതാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ആ ഒരു സീൻ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം ചിരി വരാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചമ്മലൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ലാലേട്ടനൊരു ചിരി കാണണം. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ് അല്ലേ.
2: അതെ അതെ, തേന്മാവിൻ കുമ്പത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന അതാണ്, അതിലാണ് ഏറ്റവും ചമ്മല്, നല്ല ഭംഗിയാണ് അത് കാണാൻ.
0: അതെ അതെ, അങ്ങനെ പിന്നെ പല സമയത്തും ലാലേട്ടൻ ഈ പ്രപ്പോസലൊക്കെ ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
2: എനിക്ക് ഏറ്റവും രാജകുമാരനാന്ന് തന്നെ പറയാം.
0: യെസ്, അപ്പൊ അങ്ങനെ പ്രണയത്തിന്റെ ആണെങ്കിലും ഇമോഷൻസിന്റെ ആണെങ്കിലും മാസിന്റെ ആണെങ്കിലും എല്ലാം അത് തന്നെയാണ് അദ്ദേഹത്തിന് ദ റിയൽ ഓജി എന്ന രീതിയിൽ അശ്വിൻ എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി വിശേഷിപ്പിച്ചത്. അപ്പൊ അതെല്ലാം നമ്മൾ സ്നേഹത്തോടു കൂടി ചേർത്ത് വെച്ചൊരു കാര്യം തന്നെയാണ് അല്ലേ.
1: അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തമാശകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അദ്ദേഹം പറയുന്ന തമാശ വെള്ളം വെള്ളം എന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് തമാശകളുണ്ട്. അതേപോലെ തന്നെ മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ 2 ഡബിൾ 5. അപ്പൊ അതൊക്കെ ഞാൻ പറയുമ്പോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ.
0: നമ്മൾ പറയുമ്പോ അത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആതിര ശ്രീലക്ഷ്മി പാർവതിയാണ്, അത് മോഹൻലാലാണ് ദ റിയൽ ഓജി. അപ്പൊ തീർച്ചയായും ഇത് മോഹൻലാലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിന്റെ ഈ ഒരു 1.5 hours ഒരിക്കലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ നമ്മളൊരു സ്പെഷ്യൽ ലൈവ് ഹാപ്പി നമ്മുടെ ലാലേട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന രീതിയിൽ നമ്മളൊരു സ്പെഷ്യൽ ലൈവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് 3 മണി മുതലാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ എല്ലാവരും ആ ലൈവ് കേൾക്കുക, മെസ്സേജുകളൊക്കെ അയക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോഹൻലാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഇപ്പോൾ പലർക്കും നമ്മളിപ്പോൾ പറയാം നമുക്കൊരു അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് ഒരുപാട് ആരാധന തോന്നുന്നവർ അവരുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മളുടെ ആരോ ആണ്. യഥാർത്ഥത്തിൽ പല ക്യാരക്ടറുകളുമാണ് എന്തോ നമ്മളുടെ എന്തോ ചേർത്ത് വെക്കുന്ന, അല്ലെ? നമുക്ക് അങ്ങനെ ഫീൽ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മൾ ആ ലൈവിൽ അതൊക്കെ നമ്മൾ പറയുന്നതാണ്.
0: നമ്മൾ പലപ്പോഴും പലർക്കും പല രീതിയിലുള്ള, അതായത് പലർക്കും ഈ എന്ന് പറയുക ചെറിയ കാലം തൊട്ടേ ഒരുപാട് വേറെ വേറെ, ഇപ്പോൾ മമ്മൂട്ടി സർ ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും അതുപോലെ ദിലീപ് സർ, അങ്ങനെ ഒരുപാട് ജയറാം സർ, പിന്നെ പിന്നെ വന്ന പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് നായകന്മാർ നായികമാരെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും പെട്ടെന്ന് നമ്മളോടൊരു സിനിമ ചോദിക്കുകയാണ്, ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ മമ്മൂട്ടിയാണോ അല്ലെങ്കിൽ ദിലീപാണോ അല്ലെങ്കിൽ പൃഥ്വിരാജാണെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അവരൊക്കെ ആണെങ്കിൽ കൂടിയും ആദ്യം ഓടിയെത്തുന്നത് മോഹൻലാൽ സാറിൻ്റെ
1: സിനിമയാണ്.
0: ഈ മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ പറയാൻ പറഞ്ഞാൽ ലിസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ?
2: അതെ അതെ, തീർച്ചയായും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ തിയേറ്ററിൽ പോയപ്പോൾ ഒരു കുട്ടി ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ പുലിമുരുകൻ്റെ സമയമാണ്, ഞാൻ ഇനി മുതൽ പുലിമുരുകൻ, അതായത് ലാലേട്ടൻ്റെ ഫാനാണ്. ഏതോ അവന് ഏകദേശം ഒരു 4 വയസ്സേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പം അതൊരു നടന വിസ്മയമാണ്. അതായത് ഈ ലാലേട്ടൻ ഒരു സിനിമയിൽ പറയും വൃദ്ധനെ 16-കാരനെ ആക്കുന്ന പോലെയെന്ന്, അതേപോലെയുള്ളൂ. അതായത് കൊച്ചുകുട്ടി പോലും അദ്ദേഹത്തിന്റെ ഫാനായി മാറുകയാണ്.
0: യെസ്, അപ്പോൾ അങ്ങനെ കൊച്ചുകുട്ടി മുതൽ ചെറിയ പ്രായം തൊട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ സ്ക്രീനിൽ, ഇപ്പോൾ ഒരു 10, 60, 70 ആ ഒരു ഏജുള്ള ആൾക്കാരാണെങ്കിലും ലാലേട്ടൻ ഇങ്ങനെ ഇരുന്ന് വളരെ കൗതുകത്തോടുകൂടി ഇങ്ങനെ കണ്ടിരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരു പ്രായഭേദമന്യേ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ഏറ്റവും നമുക്ക് ബഹുമാനിക്കുകയും സന്തോഷത്തോടു കൂടി ലാലേട്ടനെ കാണുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ, ഓഫ് സ്ക്രീനിൽ കാണുമ്പോഴെല്ലാം വളരെ, ഇപ്പോൾ പുറത്താണെങ്കിലും നമുക്ക് ഒരു അടുപ്പം തോന്നുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരോടും വളരെ സമാധാനമായിട്ട് എന്താ മോനെ പ്രശ്നം എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ ലാലേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5585.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 5585.
0: യെസ്, അപ്പോ നമുക്ക് ചെറിയൊരു പാട്ടിലേക്ക് പോവാ അല്ലേ?
2: തീർച്ചയായും.
0: അതെ, അപ്പോ തീർച്ചയായും നമുക്ക് ലാലേട്ടന് സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് എന്ന രീതിയില് നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ് ദ പ്ലേ ചെയ്യാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ആതിര, നമ്മളോടൊപ്പം പാർവതി.
2: അപ്പൊ പാർവതി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട്, ആദ്യത്തെ ഷോ ആണ് പാർവതിയുടേത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലാലേട്ടന് വിഷ് ചെയ്ത് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ റിയൽ ഓജി, അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് അല്ലേ
1: അദ്ദേഹം.
2: അപ്പൊ അദ്ദേഹത്തിന് വിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഐ കൻ വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ആദ്യം നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, നമുക്കപ്പോ മെസ്സേജിലോട്ടൊന്ന് വായിക്കാല്ലേ. അപ്പോ നമ്മളെ ഷീജ ചേച്ചി അയക്കാണ്, ലാലേട്ടൻ എപ്പോഴും എന്റെ മനസ്സിലൊരു ചേട്ടനെ പോലെയാണ് എന്നുള്ളത് അല്ലെ. അതെ, നമുക്ക് എപ്പോഴും പലതാണ്. നമുക്ക് ചിലപ്പോ ചില കുഞ്ഞു കുട്ടികൾക്ക് എന്തോ ചിലപ്പോ ഒരു ഫാദറിനെ പോലെ അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ആവും. അപ്പോ ചേച്ചി പറയാണ്, ഗുഡ് മോർണിംഗ് ആതിര, ശ്രീലക്ഷ്മി, പാർവതി, ഹരി, നിങ്ങൾ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ലാലേട്ടന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. മാത്രമല്ല, ഇന്ന് 3 മണിക്കത്തെ ലൈവ് എല്ലാവരും കൂടി കേൾക്കണം അല്ലെ, എല്ലാവരും മെസ്സേജ് അയക്കണം എന്നൊക്കെ നമ്മൾ പറയാണ്. അതേപോലെ തന്നെ ലാലേട്ടന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, രാജാവിൻ്റെ മകൻ എന്ന മൂവിയിലെ മിന്നിലെ ഗന്ധർവ വീണകൾ അങ്ങനെ പാട്ട് തുടങ്ങുന്ന പാട്ടില്ല, ആ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ പാട്ടുകളൊക്കെ ലൈവിലോ അല്ലെങ്കിൽ ലൈവിന് ശേഷമോ ഒക്കെ പ്ലേ
2: ചെയ്യുന്നതായിരിക്കും. ലാലേട്ടൻ്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ ലാലേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന ലൈവിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാതെ ഇരിക്കാനും നമുക്ക് സാധിക്കാത്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ ലൈവ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാവരും എത്തുക അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, ഡയലോഗ്സിലൂടെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിലൂടെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഒരു സർപ്രൈസ് എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് അല്ലേ.
1: യെസ്, നമ്മുടെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ പിറന്നാൾ ആശംസകൾ. ലാലേട്ടൻ ഏത് വേഷവും അനായാസം അവതരിപ്പിക്കാൻ കഴിയും. അതെ, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കോമഡി രംഗങ്ങൾ കാണാൻ എന്ത് രസമാണ്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, അരം അരം, കിന്നരം, ബോയിങ് ബോയിങ് തുടങ്ങിയ സിനിമകളിലെ കോമഡി രംഗങ്ങൾ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ലാലേട്ടൻ ഒരു അവതാര പുരുഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലാലേട്ടൻ്റെ സ്റ്റൈൽ ഒരു 1.5 സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം.
2: പ്രത്യേകിച്ച് നമ്മുടെ സ്ഫടികത്തിലേക്ക് ഒരു അടിപൊളിയാണ് അല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പാർവതിക്ക് വെൽക്കം ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാർവതിക്കൊരു ടാസ്കുമായിട്ട് നമ്മളുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു.
2: ആക്ച്വലി പാർവതി ഇവിടെ വന്ന സമയത്ത് നമ്മളൊക്കെ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ റാഗിങ് ടൈപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ പാർവതിയെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയതാണ്, ഇന്നലെ നമ്മൾ വേണ്ട, പാർവതി സേഫ് സോണിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാവ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പാർവതിക്ക് കൊടുക്കണമെന്ന് പറയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം അല്ലേ.
1: ടാസ്ക് ഇതാണ്, വന്ദന മൂവിയിലെ ഡയലോഗ് പറയാനാണ്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു.
2: തീർച്ചയായും
1: കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലേ എന്നോട് പറ എന്നുള്ളതാണ്
3: പൂർണ്ണമായിട്ടും പറയുകയാണ്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു.
2: അതെ, അപ്പോ നമ്മുടെ രാജൻ ചേട്ടനോട് നമ്മുടെ പാർവതി അങ്ങോട്ടത്തേക്ക് ടാസ്ക് ഇട്ടിരിക്കുകയാണ് ഐ ലവ് യു എന്ന് പറയാനെന്ന് അല്ലേ. യെസ്, അപ്പോ അത് ആ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ പാർവതി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇത്തിരി നേരത്തിലൂടെ തന്നെ നമ്മൾ ചെറിയൊരു റാഗിങ് എന്ന രീതിയിൽ, പക്ഷേ പാർവതി അത് ആസ്വദിക്കുക തന്നെ ചെയ്തു എന്ന് പറയാം അല്ലേ. യെസ്, അപ്പൊ പാർവതി എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോഹൻലാൽ സാറിനും

0: ബർത്ത്ഡേ വിഷസും വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: അതെ, അപ്പൊ നമുക്കൊരു ബർത്ത്ഡേ വിഷ ഉണ്ട്. നമ്മുടെ ബീന ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പേര് അശ്വതി ആർ. കടവൂർ നമ്പാരത്ത് ജംഗ്ഷനിൽ ആണ് വീട്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ SBI ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലർക്കാണ് ഒന്ന് വിഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സോങ് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ SBI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അശ്വതി ചേച്ചിക്ക് റേഡിയോ സാന്ത്വനം 90.4 FM മനോഹരമായൊരു ബർത്ത്ഡേ ഇങ്ങനെ ആശംസിക്കുകയാണ്. അങ്ങോട്ട് നല്ലതാവട്ടെ അല്ലേ?
0: അപ്പൊ ഇന്നത്തെ ദിവസം കളറാവട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ഇങ്ങോട്ടത്തേക്ക് വരാം, നമുക്കൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ തരാം. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ സാധാരണ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസത്തില് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ഒരിച്ചിരി പവർ കൂടുതലാണ്. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെയും ബർത്ത്ഡേ ആണ് എന്ന രീതിയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ശരി എന്തെങ്കിലും പറയാറുണ്ട്. പക്ഷെ എങ്കിലും ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ അശ്വതി ചേച്ചിയും ആ ഒരു പിറന്നാൾ മധുരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
1: പക്ഷേ ഈ ബർത്ത്ഡേ വിഷസൊക്കെ വരുന്ന ഒരുപാട് പേര് നമുക്ക് അയക്കുന്നുണ്ട്. ഈ അശ്വതി ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് ബർത്ത്ഡേ വിഷസൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ വായിക്കട്ടെ.
0: അതെ, വായിച്ചോളൂ.
1: സുഭാഷ് അടിമാലി ഒരു വിഷസ് അയക്കുന്നുണ്ട്. ഹലോ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കടവൂർക്കാരി അശ്വതി ചേച്ചിക്ക് അടിമാലിക്കാരുടെ 1000 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ അടിമാലി ബ്രദേഴ്സ് പ്രിയപ്പെട്ട അശ്വതി ആറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അതേപോലെ ഒരുപാട് അദ്ദേഹം ഇച്ചിരി കൂടുതലായിട്ട് ലെങ്തായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. SBI ബാങ്കിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് അശ്വതിക്ക്, റേഡിയോ സാന്ത്വനത്തിലെ ബീന ഗുവേരയുടെ സുഹൃത്ത് കൂടിയായ അശ്വതിക്ക് അടിമാലി ബ്രദേഴ്സിൻ്റെ സ്നേഹപൂർവ്വമായ ആശംസകൾ നേരുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ മനോഹരമായൊരു വർഷം മുന്നിലുണ്ടാകട്ടെ. എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ അടിമാലി ബ്രദേഴ്സ് പറഞ്ഞിട്ട് ഒരു നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ മെസ്സേജ് വരുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണല്ലേ. എവിടെയോ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എവിടെയോ ഒക്കെ ഉള്ള ഒരുപാട് പേര് ഇങ്ങനെ ഇത്രത്തോളം സ്നേഹത്തോടെ ഒരു ബർത്ത്ഡേ വിഷസ്
0: അറിയിക്കുകയാണ്. അപ്പോ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് എപ്പോഴും നമ്മള് വിഷസൊക്കെ അറിയിക്കുന്ന സമയത്ത് അപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ ശ്രോതാക്കൾക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്നേഹദൂതുകൾ അവരെല്ലാരും സമ്മാനിക്കാറുണ്ട്.
1: കഴിഞ്ഞിട്ടില്ല,
0: അതെ, തുടരുകയാണല്ലേ,
1: തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ബിനീഷ് ചേട്ടൻ, ഇതേപോലെ ചേച്ചിയുടെ പ്രിയ കൂട്ടുകാരി അശ്വതി ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു ഞങ്ങൾ അടിമാലിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അജിത്ത് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എൽഡോ പറയാണ്, ലാലേട്ടന് ജന്മദിന ആശംസകൾ എന്നിട്ടൊരു പാട്ട് കൂടി സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ എൽഡോസിന് ഒരു ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. എപ്പോഴും നമ്മളോട് ആ പാട്ട് ആവശ്യപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഇത് മനസ്സിലായോ, ഈ പാട്ടാണ് വാമനപുരം ബസ് റൂട്ടിലെ രാജാവിൻ നമുക്ക് എപ്പോഴും വരുന്ന ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ആ ഒരു പാട്ട്. അപ്പൊ എൽദോ എനിക്ക് തോന്നുന്നു എൽദോ വളരെയധികം
0: ലാലേട്ടനാണ് തോന്നുന്നു. അതെ അതെ,
1: എനിക്ക് തോന്നുന്നു ആ ഒരു ചിത്രം കൂടുതൽ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ആ ഒരു പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പൊ എൽദോസിനും വേണ്ടിയിട്ട് നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. എന്തായാലും 3 മണിക്കുള്ള ആ ഒരു ലൈവ് കേൾക്കാൻ മറക്കരുത്. ലാലേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു
0: കേസ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അശ്വതി ചേച്ചിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മെസ്സേജസ്, ഒരുപാട് ആൾക്കാർ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിലൊക്കെ അശ്വതി ചേച്ചിക്ക് വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ്, പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് തന്നെ ലാലേട്ടന് തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേൾക്കാം. ആ ഒരു സോങ് നമ്മുടെ അശ്വതി ചേച്ചിക്ക് വേണ്ടി ഈ ഒരു ഡേയിൽ ഡെഡിക്കേറ്റ് ചെയ്യാണ്. മനോഹരമായ ഗാനം കേട്ടെടുത്തിരിക്കാം.
1: തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
3: ശ്രീലക്ഷ്മി, നമ്മളോടൊപ്പം പാർവതി.
2: നല്ലൊരു പാട്ട് കേട്ടു. പ്രത്യേകിച്ച് നമ്മുടെ അശ്വതി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആയിരുന്നു അല്ലേ?
3: ചേച്ചിക്കുള്ള വിഷസ് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചിയൊക്കെ അശ്വതി ചേച്ചിക്ക് നല്ലൊരു ബർത്ത്ഡേ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ അയക്കുന്നു. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:35 ആയിരിക്കുകയാണ്. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785.
2: യെസ്. അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് പൗസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമുക്ക് തീർച്ചയായും 3 മണി മുതല് നമുക്ക് നമ്മുടെ പ്രോഗ്രാം, അതായത് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ എന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദാ ഇവിടെ ലാലേട്ടൻ ദാ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാൻ ഇഷ്ടത്തോടുകൂടി അല്ല, പക്ഷെ എങ്കിലും ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേയ്സിലേക്ക് നമ്മൾ കടക്കുന്നു.
4: അതെ അതെ അതെ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ആതിരയ്ക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണോ?
2: എന്ത് ചോദ്യമാണ് പാർവതി. പ്രത്യേകിച്ച് നമ്മൾ ഈ എല്ലാരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഇടയ്ക്കൊരു ടീ ബ്രേക്ക് ഒക്കെ വരുന്ന ടൈമിൽ നമ്മളിങ്ങനെ

0: ആസ്വദിച്ച് കഥയൊക്കെ പറഞ്ഞല്ലേ, ഒരു രസമാണ്, അതൊരു വികാരം തന്നെയാണ് മലയാളികൾക്ക്.
1: അതെ, ഞാൻ ഇവിടെ സാന്ത്വനത്തിൽ വന്നതിന് ശേഷം ഇനി നമ്മൾ കൂടുതൽ അടുത്തത് ഒരു ടീ ടൈമിലാണ്.
0: അതെ
1: അതെ, എല്ലാവരും ടീ ലവേഴ്സ് ആണ് ഇവിടെ. ഒരു കൃത്യമായ ടൈമുകളിൽ ഇവിടെ ചായ കുടിക്കാൻ എല്ലാവരും എത്താറുണ്ട്.
0: അതെ, അവിടെയാണ് കോമഡികൾ വിരിയുന്നത് പലർക്കും. നല്ല രസകരമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുള്ള ഒരു ടൈമാണ് ചായ ടൈം എന്ന് പറയുന്നത് അല്ലേ.
2: പലരും എയറിൽ പോകുന്നത്
0: ടൈമിലാണ്.
1: എയറിൽ പോകുന്ന ശ്രീലക്ഷ്മി എടുത്തു പറയേണ്ടതായിരിക്കുന്നു.
0: അതെ, ശ്രീലക്ഷ്മി മാത്രമല്ല നമ്മൾ എല്ലാരും എയറിൽ പോവാറുണ്ട്.
1: തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ചൂട് ചായ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾക്കുള്ള ഒരു ഫീൽ? എന്തായിരിക്കും നിങ്ങൾ
0: ഈ ഒരു ടൈമിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അതെ അതെ,
2: ചെറു ചൂടുള്ള ചായയും ഒരു ചെറിയ കടിയും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ
0: ആഗ്രഹിക്കാൻ നല്ലതായിരിക്കും.
1: ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ വിചാരിക്കും ഇവരെന്താ ചായയെ കുറിച്ച് പറയുന്നത്. അതെ, ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആണ്.
0: യെസ്, അപ്പോ ചായ ചിലപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് ഇന്ന് ടീ ഡേ ആണോ എന്ന രീതിയിലൊന്ന് ഓക്കെ ഇന്ന് ടീ ഡേ ആണ്, ഇന്ന് നിങ്ങൾക്ക് ആസ്വദിച്ച് ചായ കുടിക്കാം. സാധാരണ ഇപ്പോൾ ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നീട് ചൈനയിലാണ് ഉത്ഭവമെങ്കിലും പിന്നീട് ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് മലയാളികൾക്ക് ചായ മാറ്റി നിർത്തിയപ്പോൾ നമ്മൾ പലരെയും കളിയാക്കുന്ന രീതിയിൽ പറയാറുണ്ടല്ലോ ചായ ഭാർഗവൻ, എപ്പോഴും ചായ വേണം നമ്മളിപ്പോൾ സാധാരണ.
1: അപ്പോൾ ആദരയ്ക്കും അങ്ങനെ ഒരു പേരുണ്ടെന്നാണ് അർത്ഥം.
0: ആക്ച്വലി ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല.
2: അല്ല, പക്ഷേ ചിലർക്ക് ഒരു കുറച്ച് സമയം ഒരു ഇടവേളയ്ക്കുള്ളിൽ ചായ കുടിക്കണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. കാരണം വെച്ചാൽ ഒരു പക്ഷെ തലവേദന അങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾക്ക് പല വ്യക്തികൾക്കും ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ കുടിക്കണം. അപ്പം ഇങ്ങനെ വീട്ടിൽ വിളിച്ചോണ്ടിരിക്കും ശാരദേ.
0: അതെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എത്ര ചൂടുള്ള ടൈമാണെങ്കിലും നമ്മൾ ആദ്യം ചായ എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ വേറൊരു പാനീയത്തിലേക്കൊന്നും നമ്മൾ പെട്ടെന്ന് മലയാളികൾക്കൊന്നും ഷിഫ്റ്റ് ചെയ്ത് പോകാറില്ല. എങ്കിലും ഇന്നിപ്പോൾ ഈ എന്താ പറയുക എക്സസൈസ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയണം ചായ അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ എങ്കിലും ചായ ഒരു വികാരമാണ് അല്ലേ.
1: എനിക്ക് ഡയറ്റ് എടുത്തിട്ട് ചായ കുടിക്കുന്ന എത്ര പേരെ അറിയാം, അവർക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞാലും അവർക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കേരളക്കാരെ സംബന്ധിച്ച് ചായ ഒരു ഇമോഷൻ തന്നെയാണ്.
2: ചായ മാത്രമല്ല, ചായയുടെ കൂടെ രാവിലെ ഒരു പത്രം അത്യാവശ്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കമ്പൽസറി ആയിട്ട്, അതായത് ഒരു രാവിലെ ഒരു ചിലർക്കൊരു പ്രഭാതം നടത്തുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റണ്ണിംഗ് ഒക്കെ പോയിട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഒരു ചെറിയ ചൂടോടുകൂടി ഒരു ചായയും ഒരു നമ്മളുടെ ഒരു പത്രം, ഒരു പ്രിയപ്പെട്ട പത്രം എന്തായാലും കാണും. അതിപ്പോ അതൊന്നും വായിക്കാതെ ആ ഒരു ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല.
0: നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ ചായ കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു ചായ വേണം എന്നുള്ളതാണ്.
2: ചായ ഇല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും.
0: അതെ, ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു ലഹരിയായിട്ട് തന്നെ മാറാനുള്ള കാരണം ആ തേയിലയുടെ ആ ഒരു ഇതുകൊണ്ടാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ ചായ കുടിക്കണം ചായ കുടിക്കണം. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ടെൻഡൻസി ഉണ്ട്, തലവേദന എടുക്കും ചായ കുടിച്ചില്ലെങ്കിൽ എന്നൊക്കെ ഉള്ളത്.
2: കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചായ
1: ചായക്കടയിലാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ വരുന്നത് തന്നെ.
0: യെസ്, അപ്പൊ അങ്ങനെ ഒരു ഇമോഷൻ എന്ന രീതിയിലാണെങ്കിലും വളരെ നമ്മുടെ സംസ്കാരമായിട്ടൊക്കെ ഇങ്ങനെ ഇണ ചേർന്ന് നിൽക്കുന്ന ഒരു പാനീയം തന്നെയാണ്. നമ്മൾ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ചായ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ജെൻസി ഇന്നത്തെ ടൈപ്പിലേക്ക് പോകുമ്പോൾ ജ്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി പാനീയങ്ങളൊക്കെ പ്രിഫർ ചെയ്യുമെങ്കിലും ചായ മസ്റ്റാണ് മലയാളിയാണെങ്കിൽ.
1: എനിക്കൊരു ദുഃഖവാർത്തയും കൂടെ പറയാനുണ്ട്. നമ്മുടെ മിൽമ പാലിന് 4 രൂപ കൂടിയേക്കാണ്.
2: അപ്പൊ അതൊരു വിഷമം
0: ദിവസം തന്നെ പറയണ്ടായിരുന്നു പാർവതി.
1: അതെ അതെ അതെ, എല്ലാ ടീ ലവേഴ്സിനും ഒരു ദുഃഖമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
0: ചായ കുടിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ചായ കുടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവാണ്.
1: ഇപ്പൊ ചായ കുടിയുടെ അളവ് കുറയ്ക്കണോ വേണ്ടയോ വെള്ളം കൂട്ടണോ എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ശ്രോതാക്കൾ വിചാരിക്കുന്നത്, ദൈവമേ എന്ത് ചെയ്യും.
2: അപ്പൊ ഇനിയിപ്പോ മാറണോ അല്ലേ.
0: അതെ, ഇനിയിപ്പോ നമ്മൾ ഈ ചായ കുടിക്കുന്ന ടൈമിൽ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുടിക്കുന്ന ടൈമിൽ ഇനി വെള്ളമൊക്കെ കൂട്ടുമ്പോൾ നമ്മൾ പറയാം ഓ വാട്ട് ചായ എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ചായ ലവേഴ്സ് എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, നിങ്ങളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടാണോ ഈ ഒരു ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അയക്കാം. അപ്പൊ ഈ ഒരു ചെറിയൊരു നമ്മുടെ മഴക്കാലത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് അല്ലെ, കാലവർഷത്തിലേക്ക് അടുക്കുകയാണ്, പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പുറത്ത് മഴയായിരിക്കാം. അപ്പൊ ആ മഴയൊക്കെ ഇങ്ങനെ സാധാരണ ജോൺസൺ മാഷ് കട്ടൻ ചായ അല്ലെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചായ പ്രേമികൾക്കൊക്കെ ഈ ഒരു ടൈമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: ഇങ്ങനെ ചായയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ശൈല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ആദ്യമായി ഞങ്ങളുടെ റേഡിയോ കുടുംബത്തിലേക്ക് പാർവതിക്ക് സ്വാഗതം എന്ന് പറഞ്ഞു ചേച്ചി അതെ ഒരു വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ ഞങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി ഞാൻ പറയാം.
1: നിങ്ങളെ മാത്രമല്ല, ഇനി മുതൽ എന്നെയും സപ്പോർട്ട് ചെയ്യുക.
0: യെസ്,
2: അതെ, തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളെ സപ്പോർട്ട് ചെയ്യുക.

0: പെട്ട ലാലേട്ടന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ലാലേട്ടൻ്റെ ഏതെങ്കിലും സിനിമയിൽ നല്ലൊരു പാട്ട് വെച്ച് തരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ പാട്ടുകൾ തന്നെയായിരിക്കും നമ്മളുടെ ഒരു ഒരു ദിവസം മൊത്തം പോകുന്നത്. അപ്പോൾ സ്പെഷ്യലി നമ്മളുടെ ആ ഒരു ലൈവിൽ ലാലേട്ടൻ്റെ പാട്ടുകൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ആ ലൈവ് കേൾക്കണം. ആ ഒരു സമയത്ത് മെസ്സേജുകളൊക്കെ അയക്കണം എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അതേപോലെ നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ആതിരക്കുട്ടി, ശ്രീലക്ഷ്മിക്കുട്ടി, പാർവതിക്കുട്ടി, നാല് പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചേച്ചിക്കും ഞങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അല്ലെ ഭാഗവതം?
1: ലീലാമണി ചേച്ചിയാണോ? ലീലാമണി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നലെ അടിപൊളിയായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.
0: അതെ, അപ്പോ സ്വാഗതം പാർവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്
2: താങ്ക് യു, താങ്ക് യു ആൻഡ് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ,
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ലാലേട്ടൻ. ലാലേട്ടന് സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർവതിക്കുട്ടിയുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ടുകളൊക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ ഒരു ദിവസമാണ്. കാരണം എല്ലാവരും
1: കുറച്ചു നേരത്തേക്ക് ഒന്ന് ലാലേട്ടൻ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അവിടെയും ലാലേട്ടനാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്.
2: ലാലേട്ടന്റെ മാത്രമല്ല എന്റെയും ദിവസമാണ്.
1: ഓഹോ, അതെ, വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു.
0: ഇന്ന് ഒരാളുടെ കൂടി ബർത്ത്ഡേ ആണ്. അപ്പൊ അത് നമ്മള് മെസ്സേജ് ഇത്തിരി ഒരുപാട് ഒരുപാട് വന്നതുകൊണ്ട് മെസ്സേജ് ഇച്ചിരി താഴോട്ട് പോയി. നമ്മളുടെ രാജൻ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്.
1: യെസ്, അപ്പോ ഹാപ്പി ബർത്ത്ഡേ രാജൻ ചേച്ചി. നല്ലൊരു ദിവസം നേരാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലെ. അപ്പൊ ഇന്ന് ജനിച്ചവരെല്ലാം വളരെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു.
0: അതെ, അപ്പൊ എനിക്കൊരു വിഷമം, ഇന്ന് ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഈ ഒരു ദിവസം. കാരണം നമുക്ക് അത്രയേറെ ഇഷ്ടമുള്ള അല്ലെ, നമ്മളെപ്പോഴും ഒരു ആരാധനയോടും കൂടി മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നമ്മളൊരിക്കലും പരസ്പരം കണ്ടു കാണില്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ആരൊക്കെയോ ആയി മാറിയ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള
2: എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ അല്ലെ. ആ ഒരു അവസരം കിട്ടട്ടെ.
1: നമ്മുടെ ഇന്ത്യൻ സിനിമയെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പറ്റിയിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ മലയാളികൾ മാത്രമല്ല, നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം ആണെങ്കിൽ കൂടിയും ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ എന്ന നടൻ.
0: അപ്പോൾ നമുക്ക് വേറൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അഞ്ജനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഞ്ജന മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അമ്മയുടെ പേര് പറഞ്ഞാൽ നമുക്കറിയാം, രാജേഷിന്റെ മകളാണ്. അപ്പൊ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ റേഡിയോയിൽ കൂടി ഒപ്പം കൂട്ടിയതിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ ഇത്തരത്തിലൊക്കെ എന്താ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുക. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു വിഷു പറയണേ, അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് കൊടുക്കണേ. അപ്പൊ രാജൻ ചേച്ചി സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അഞ്ജനയും ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ പാട്ടൊക്കെ
1: പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ ശ്രോതാക്കളുടെയും ബർത്ത്ഡേ ആണ്. അതെല്ലാം വളരെ മനോഹരമായിട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു ചായപ്പാട്ട് കേട്ടാലോ?
0: അതെ, അങ്ങനെ അതിനൊരു സമയമായല്ലേ,
1: ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ ചായയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ചായപ്പാട്ടിലേക്ക് നമ്മൾ ഇതാ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര, നമ്മളോടൊപ്പം പാർവതി.
5: യെസ്.
4: അപ്പോൾ നമ്മളിങ്ങനെ മൂന്ന് പേരും കൂടി ഇങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ യാത്ര, ഇത്തിരി നേരത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് വരുന്നു. നമ്മുടെ പാർവതിയുടെ വെൽക്കമിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു.
5: ചായ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചായ ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലർ കുടിക്കുന്നവരുണ്ട്, ചിലർ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കട്ട് ചെയ്തവരുണ്ട്. അതൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആണ് കേട്ടോ. അപ്പൊ അവരൊക്കെ കട്ട് ചെയ്തവർക്കൊക്കെ ഞാൻ ഒരുപാട് ഒരു സല്യൂട്ട് ആശംസിക്കുകയാണ്. കാരണം അവര് എത്ര പാടുപെട്ടായിരിക്കും ആ ഒരു ടീ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
4: തീർച്ചയായും ചായ എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആണെന്ന് തന്നെ പറയാം. അതെ, ചിലരൊക്കെ ആണെങ്കിൽ ഈ ടീ വേണ്ടാന്ന് വെക്കുന്ന ടൈമിലൊക്കെ കരഞ്ഞുകൊണ്ടായിരിക്കും അത് വേണ്ടാന്ന് വെക്കണമല്ലോ എന്നുള്ളത്.
5: തൊട്ടടുത്തൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ എന്താ ചൂട് പാറുന്നത്,
4: ചൂട് ചായക്ക് ഇരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ചിലരാണെങ്കിൽ ഡയറ്റ് ഇന്ന് കുടിക്കാം, നാളെ എടുക്കണ്ട
5: ഡയറ്റ്.
4: അതെ. അപ്പൊ എന്തായാലും ഇന്റർനാഷണൽ ടീ ഡേ ആയിട്ട് നമ്മളൊരു ചായപ്പാട്ടൊക്കെ കേട്ട്, ഈ ഒരു ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
5: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785.
4: യെസ്. അപ്പോ നമ്മുടെ ഏറ്റവും ഒരു, അതായത് നമ്മുടെ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് അല്ലേ. അപ്പൊ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് May 21. അപ്പൊ നമുക്ക് ആ ഒരു അപ്ഡേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം.
5: ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു.
4: 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. 1984 മുതൽ 1989 വരെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത്.

0: ഒരുപാട് വിപ്ലവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളും രാജ്യത്തിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് രാജീവ് ഗാന്ധി.
1: തീർച്ചയായും അതേപോലെ തന്നെ മരണാനന്തരം 1991 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു
0: വ്യക്തി തന്നെയാണ് രാജീവ് ഗാന്ധി.
2: അതെ അതെ, തീർച്ചയായും ഇന്ത്യയിലെ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ എന്നിവ വളരാൻ അദ്ദേഹം ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്.
0: അതെ, അപ്പോൾ ഇന്ത്യയിലെ 21-ാം നൂറ്റാണ്ടിലെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിച്ച ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന് തന്നെയാണ് രാജീവ് ഗാന്ധി തുടക്കം കുറിച്ചത്.
2: നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് അതിന്റെ തുടക്കം കുറിച്ചത്.
0: അതെ, അപ്പൊ പിന്നീട് ഒരുപാട് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ആ ഒരു ചുവട് പിടിച്ചു പോകുന്നതാണ് വോട്ടിംഗ് പ്രായം കുറച്ചത് അദ്ദേഹമാണ്. അതായത് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് കുറച്ചത് രാജീവ് ഗാന്ധി സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, 61-ാം ഭരണഘടനാ ഭേദഗതി രീതിയിൽ. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം, നവോദയ വിദ്യാലയങ്ങൾ, അത് ഈ നവോദയ വിദ്യാലയങ്ങളൊക്കെ ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് അല്ലെ വളരെ നല്ല രീതിയിലുള്ളൊരു പ്രചോദനമാണെങ്കിലും നല്ല രീതിയിലുള്ള ക്ലാസിംഗും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് തുടക്കം കുറിച്ചതും രാജീവ് ഗാന്ധി തന്നെയായിരുന്നു.
2: 1991 May 21 തമിഴ്നാട്ടിൽ നടന്ന ഒരു ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്.
0: യെസ്,
1: അപ്പോൾ അതെ, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് റേഡിയോ സാന്ദനം 90.4 FM ഓർമ്മ പൂക്കൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളോട്ടൊക്കെ ഒന്ന് പോകാം, കാരണം ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ സനൂജ് 3 പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പൂക്കൾ മാത്രമാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി അവിടെ, എന്താണ് അവിടുത്തെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും നമുക്ക് സനൂജ് അയക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു അപ്ഡേഷനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അവിടെ, മഴയൊക്കെ ഉണ്ടോ, സുഖമായിരിക്കുന്നു എന്നൊക്കെ തന്നെ, സുഖമായിരിക്കുന്നു തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ രാജൻ ചേട്ടൻ പറയാണ്, നമ്മളുടെ ജിൽ ജിൽ ആയ ശ്രീയും മാധുരിയും കൂട്ടത്തിൽ ഒരു പേര് കൂടെ ആഡ് ചെയ്യുകയാണ്. പാർവതി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു തംസപ്പ് ഒക്കെ നമ്മുടെ രാജൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്.
2: താങ്ക് യു, താങ്ക് യു.
1: അതേപോലെ നമ്മുടെ രാജം ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നമ്മുടെ ബീന ഗുവേര നേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചു കൊണ്ടേ ഇരിക്കുന്നു. നമ്മളുടെ ബാബുരാജൻ സാറൊരു മോഹൻലാലിൻ്റെ ഒരു ഒരു പാട്ടൊക്കെ നമുക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിലെ ചെങ്കോൽ എന്ന സിനിമയിലെ മധുരം ജീവാമൃത ബിന്ദു എന്ന ഗാനം ലാലേട്ടൻ്റെ പിറന്നാളായ ഇന്ന് ഒന്ന് കേൾപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ കേൾപ്പിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റഷീദ് ചേച്ചി കുരിപ്പുഴയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലാലേട്ടന് എൻ്റെയും കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റീത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ റീത ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പ്രിയ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ, വരാനിരിക്കുന്ന ദിവസങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എത്രയെത്ര അല്ലെ സ്നേഹം നിറഞ്ഞ,
0: അതായത് ഈ ലോകത്തിലെ ഏതൊക്കെ കോണിൽ നിന്നാണ് അദ്ദേഹത്തിന് വിഷസാണെങ്കിലും ഒരു സ്നേഹമാണെങ്കിലും ലഭിക്കുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പം ആ ഒരു അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പം അവരെല്ലാവരും അദ്ദേഹത്തിന് ഇങ്ങനെ വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം ഇങ്ങനെ നിലനിൽക്കുന്നുവെന്ന് തന്നെ, തുടരുന്നുവെന്ന് തന്നെ നമുക്ക് പറയാം. യെസ്, അപ്പോൾ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ സംസാരിച്ചു. അതിനിടയിൽ സബ്ജക്റ്റുകൾ പറയുന്നെങ്കിലും ഇടയ്ക്ക് ലാലേട്ടൻ ഇങ്ങനെ, ലാലേട്ടൻ എന്ന രീതിയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് സാധാരണ ലൈവിലൂടെ നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോഴാണ് സാധാരണ എല്ലാവരും ഒന്ന് അനങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമ, ആ സിനിമയിൽ ഒരു പാട്ടിന്റെ ഏതെങ്കിലും ഒരു വരി ഞാൻ ഇങ്ങനെ പറയും, പാടില്ല, അങ്ങനെ ഇപ്പൊ സെറ്റാവുണ്ട്.
1: അപ്പോ
0: പക്ഷേ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, അതിലെ വരികളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ നമ്മൾ പാടുന്നില്ല. ആ വരികൾ ഞാനൊന്ന് പറയാം, എവിടെയോ കിടക്കുന്ന ഒരു വരികളാണ്. അപ്പൊ ആ സിനിമ അല്ലെങ്കിൽ ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടിയൊക്കെ
1: ലാസ്റ്റ് പാടാം.
0: യെസ്, നമുക്ക് വേണമെങ്കിൽ പാടാം. അപ്പൊ എന്തായാലും നമ്മൾ മൂന്നുപേരൊക്കെ പാട്ടിന്റെ ചെറിയ ഒരു ഭ്രാന്തമായിട്ടൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പാടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്കും പാടിയിടാം അല്ലെ, ഇത് ഏത് പാട്ടാണ് എന്നുള്ളതിന്റെ ആദ്യത്തെ വരികളും ഈ സിനിമ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് പാടി അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ആ വരികൾ ഞാനൊന്ന് പറയാം. ഏതു വാവിൻ കൗതുകം മിഴിയിൽ വാങ്ങിനി, ഏതു പൂവിൻ സൗരഭം തനുവിൽ താങ്ങിനി എന്നുള്ളതാണ് വരികൾ.
1: വളരെ ടാസ്ക് ആയി പോയി തോന്നുന്നു.
0: വളരെ, നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും

0: ചോദിക്കുന്നില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണിത്. അപ്പൊ ഇത് ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് അയച്ചോളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത് നമ്മൾ തരുന്നതായിരിക്കും അല്ലേ.
1: അപ്പൊ നമ്മുടെ പാർവതിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ബിനീഷ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ എപ്പോഴും മെസ്സേജുകളൊക്കെ അയച്ച് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ശ്രോതാവാണ്. മാത്രമല്ല അടിമാലിക്കാരല്ല നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ.
2: ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ശ്രോതാക്കളും

0: ഞാൻ ഒന്നുകൂടെ പറയുന്നു, എല്ലാവരുടെയും സപ്പോർട്ട് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
1: അതെ, അപ്പൊ എന്തായാലും ശ്രീ നമ്മുടെ പാർവതി പറഞ്ഞിരിക്കുകയാണ് കാര്യം. പാർവതി നേരത്തെ വന്ന സമയത്ത് നമ്മൾ വെൽക്കം ചെയ്തപ്പോ നമ്മുടെ ശ്രോതാക്കൾ പറയാണ് കുടുംബത്തിലേക്ക് സ്വാഗതം എന്നാണ് അല്ലേ. അപ്പൊ നമ്മളെല്ലാരും ഒരു ഫാമിലി എന്ന രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റേഡിയോ സ്റ്റേഷൻ എല്ലാവരും ഒരു ഫേവറേറ്റ് എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ടപ്പ് ടപ്പെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മൾ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, ഇനിയും ഞാൻ ആ വരികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ പാട്ട് ആരെങ്കിലും പാടിയിടും, അതുകൊണ്ട് പറയുന്നില്ല.
2: എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം അല്ലേ.
1: യെസ്. ഏതു വാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി നീ, ഏതു പൂവിൻ സൗരഭം തനുവിൽ താങ്ങി നീ.
2: അപ്പൊ ഇത് ഏത് പടത്തിലെ ലാലേട്ടന്റെ ഏത് ചിത്രത്തിലെ ഏത് പാട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: അപ്പൊ ആദ്യം പാടിയിടുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ.
2: ഇപ്പൊ വരും, അയക്കും.
1: ശ്രീലക്ഷ്മിക്ക് വിഷമമാണ്
2: ആരെങ്കിലും. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചിയൊക്കെ, നമ്മുടെ രാജൻ ചേച്ചിക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസൊക്കെ നേർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഞ്ജനക്കുട്ടി അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പാട്ട് തന്നെ കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഞങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മി, നമ്മളോടൊപ്പം
3: ഞാൻ പാർവതി.
1: അപ്പൊ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു. പ്രത്യേകിച്ച് നമ്മുടെ അഞ്ജലിക്കുട്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു രാജൻ ചേച്ചിക്ക് വേണ്ടിട്ട്, അല്ലെ? ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ നമ്മൾ കേട്ടു, ഐ ലവ് യു മമ്മി എന്നൊക്കെ. എന്തായാലും നമ്മുടെ അമ്മമാരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണത്, അല്ലെ? അപ്പൊ അത് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോ നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
1: ഒരു വളരെ ടഫ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു.
2: അതാണ് കറക്റ്റ്,
1: അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ വന്നിരിക്കുകയാണ്.
3: അതെ, സാധാരണ നമ്മളുടെ പരിപാടിയിൽ ഒന്നോ രണ്ടോ ഒരു റോങ് ആൻസേഴ്സ്
1: വരാറുണ്ട്. ഇത് പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ. എന്തായാലും ലാലേട്ടൻ്റെ ഒരു ഫേമസ് സോങ് അല്ലേ, അപ്പൊ ഒരിക്കലും അത് തെറ്റിക്കാനുള്ള സാധ്യത കുറവാണല്ലേ.
2: അതെ, അപ്പൊ നമുക്ക് ആ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഓൾറെഡി പാട്ടൊക്കെ പാടി അയച്ചു. അതെ, അപ്പൊ നമുക്ക് ആ അതങ്ങ് റിവീൽ ചെയ്യാം. നമ്മൾ എന്തിനാ വെച്ചിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്?
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചത്?
2: നമ്മുടെ ശൈല ചേച്ചി അയച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സനോജ് സിനിമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പാട്ട് പാടി അയച്ചില്ല,
1: അത് ഒരു പരിഭവമുണ്ട്.
2: അതെ, അപ്പോ അതേപോലെ റീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കിലുക്കം മൂവിയില്, കിലുകിൽ പമ്പരം എന്ന ആ ഒരു സോങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും വോയിസ് വന്നുകൊണ്ടിരിക്കുന്നു, ഞാനെനിക്ക് നമുക്കത് കേൾക്കാൻ പറ്റിയില്ല. അതായത് ഈ ബ്രേക്ക് ടൈമിലാണ് നമ്മൾ ഈ വോയിസ് എല്ലാം കേൾക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകളും വോയിസ് ഒക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിഷമിക്കേണ്ട, നമ്മൾ ഈ ഒരു പാട്ട് റിവീൽ ചെയ്താലും അടുത്തൊരു ടാസ്ക് നിങ്ങൾക്കായി തരുന്നതാണ്.
1: അപ്പൊ എന്തായാലും പാടിയതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലെ?
3: യെസ്. അതെ അതെ, അപ്പോ നമ്മളിപ്പോ ഇത്രയും ആൻസർ ഒക്കെ കേട്ട സ്ഥിതിക്ക് നമ്മളോട് ആതിര പറഞ്ഞായിരുന്നു ഒന്ന് പാടാമെന്ന്.
1: അതെ, ഞാൻ പറഞ്ഞതാ പാട്ട്, ഞാൻ പറഞ്ഞതാ
3: അല്ല, എന്നാലും പാടാല്ലോ.
1: അതെ, അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഏത് മാവിൻ കൗതുകം എന്നാണ് ചോദിച്ചത്, അപ്പൊ അവിടെ തൊട്ട് ഞാൻ പാടുകയാണ്.

0: ചാഞ്ചക്കം
1: ഞാൻ ആദ്യം കേറി ചാഞ്ചക്കം പാടിയാ.
0: അപ്പൊ ഇതായിരുന്നു നമ്മുടെ പാട്ട്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതുപോലെ തന്നെ എല്ലാരും പാടിയൊക്കെ അയക്കുന്നുണ്ട്.
2: നമുക്ക് ആ പാട്ട് ഒന്ന് കേൾക്കാം അല്ലേ?
0: യെസ്.
2: അപ്പൊ നമ്മുടെ ശൈല ചേച്ചി പാടി അയച്ചിരിക്കുന്ന ആ ഒരു സോങ് നമുക്കൊന്ന് കേൾക്കാം.

0: ഓക്കെ, അപ്പൊ ഒരുപാട് ശ്രോതാക്കൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ അതൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചതില്.
1: അതെ, അതേപോലെ തന്നെ നമ്മുടെ ലീലാമണ ചേച്ചിയും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടും നമുക്ക് കേൾക്കാം.
2: കിലുക്കം എന്ന സിനിമയിലെ കിലുകിൽ പമ്പരം അറിയാതം.

0: അപ്പൊ നമ്മുടെ ലീലാമണി ചേച്ചി പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ലിറിക്സ് ഒക്കെ ഒന്ന് മറന്നു എങ്കിലും സാരമില്ല. അപ്പൊ നമുക്കത് എന്താ മനോഹരമായിട്ട് ചേച്ചി പാടി അയച്ചു. അതേപോലെ തന്നെ നമ്മുടെ രമാവതി പ്രാക്കുളം കറക്റ്റ് ആൻസർ കിലുക്കം എന്നുള്ള ഇതാണ് ആ ഒരു പാട്ടും പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്താ ഈ പാട്ടൊക്കെ പാടി അയച്ചവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്.
1: നമ്മള് നമ്മുടെ മോഹൻലാൽ സാറിന്റെ പാട്ടുകളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയുന്നതുകൊണ്ട് അടുത്തൊരു ടാസ്ക് എന്ന രീതിയിൽ അടുത്ത പാട്ടിന്റെ ഒരു വരി ഞാൻ പറയാണ്. ദൂരെയൊരാൽമര ചോട്ടിലിരുന്ന് മാരിവിൽ, യെസ്, അതിന്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക അല്ലേ. യെസ്, അപ്പൊ ആ ഒരു വരി ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് തരാണ്. ദൂരെയൊരാൽമര ചോട്ടിലിരുന്ന് മാരിവിൽ,
0: അതിന്റെ
1: ബാക്കി നിങ്ങൾ പാടിയിടുക അല്ലേ. യെസ്, അപ്പോൾ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പാർവതിയും ശ്രീലക്ഷ്മിയൊക്കെ ഇങ്ങനെ പാടി എന്റെ ബാക്കി ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കും.
0: ആൻസർ കിട്ടിയിട്ടുണ്ട്.
1: യെസ്, അപ്പൊ എനിക്കും കിട്ടിയിട്ടുണ്ട്.
0: എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പാടി നോക്കണം. ഞാൻ ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അതിലോട്ട് കുറച്ചൊന്ന് ശ്രദ്ധ പോയി. അപ്പോൾ സനോജ് പറയാണ് നൈസ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളൊക്കെ പാട്ടൊക്കെ പാടാട്ടോ.
1: യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ മോഹൻലാൽ സാറിനെ ഇങ്ങനെ പാട്ടുകളിലൂടെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടേയിരിക്കുന്നു. മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത പാട്ടിന്റെ വരി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ നമ്മൾ അപ്ഡേഷനിലേക്ക് പോവാണ്. നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു.
2: ഓക്കെ, ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് അതേ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ?
1: എന്താണ്?
2: ഇന്നാണ് ലോക സാംസ്കാരിക വൈവിധ്യ ദിനം.
1: സാംസ്കാരിക വൈവിധ്യ ദിനം അല്ലേ.
0: വേൾഡ് ഡേ ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഫോർ ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ നമ്മുടെ ഒരു നാട് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഇന്ത്യ നോക്കുവാണെന്നുണ്ടെങ്കിൽ, വിവിധ തരത്തിലുള്ള സംസ്കാരം ഇങ്ങനെ കോർത്തിണങ്ങിയ ഒരു മാല പോലെയാണ് അല്ലേ. നിരവധി കൾച്ചറാണെങ്കിലും സംസ്കാരമാണെങ്കിലും സാംസ്കാരിക വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ലോക സാംസ്കാരിക വൈവിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ 21 അംഗീകരിക്കപ്പെട്ടത്.
1: യെസ്, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ ലോകത്തെമ്പാടുമുള്ള വൈവിധ്യമാർന്ന കലകളെയും സാഹിത്യത്തെയും പാരമ്പര്യങ്ങളെയും എല്ലാം സംരക്ഷിക്കാനും അതുപോലെ തന്നെ പരസ്പര ബഹുമാനം വളർത്താനുമായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ദിവസമാണ് 21 എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ദിവസം നമുക്ക് ആ ഒരു നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ കളർഫുൾ ആണ്, വൈവിധ്യങ്ങളുടെ ഒരു നാട് തന്നെയാണ് അല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഈ ഒരു ദിവസം കൂടി ചേർത്ത് പറയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
2: അതേപോലെ ഈ ദിവസത്തിന്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, സംസ്കാരങ്ങളെ ബഹുമാനിക്കുക, സമാധാനവും സൗഹൃദവും വളർത്തുക, അങ്ങനെയൊക്കെയാണ്.
1: യെസ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ അപ്ഡേഷൻസും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു, അതിന് ആൻസർ അയച്ചോളൂ. ഞാൻ ഇനി ആ വരി പറയുന്നില്ല, കാര്യം എല്ലാവർക്കും അത് കൊളുത്തിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ
2: നമ്മുടെ ശ്രീലക്ഷ്മിക്ക് കിട്ടാത്തത് കൊണ്ട് ഒന്നും കൂടെ ആ വരികളൊന്ന് പറയാം.
0: അത് യെസ്, ദൂരെ എന്താണ്, ഞാനതൊന്ന് ഓർത്ത് പറയാൻ ഞാൻ ശ്രമിക്കാം. ദൂരെ
1: വരി ഇങ്ങനെയാണ്, ദൂരെയൊരാൽമര ചോട്ടിലിരുന്ന് മാരിവിൽ.
0: ഓക്കെ,
1: അതെ. അപ്പൊ അതിന്റെ ബാക്കി വെച്ച് ഫില്ല് ചെയ്ത് ഇപ്പൊ ഇത് പാടി നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഈ ഒരു പാട്ട് എന്നുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വോയിസ് അയക്കാം അല്ലെ, നിങ്ങൾക്ക് പാടി അയക്കാം. തീർച്ചയായും നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ തന്നെ ഈ ഒരു പാട്ട് പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785.
0: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു ടൈം ആയല്ലേ. അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി,
1: ശ്രീലക്ഷ്മിയോടൊപ്പം

0: ഞാൻ ആതിര, നമ്മളോടൊപ്പം
1: ഞാൻ പാർവതി.
0: യെസ്, നമ്മുടെ സമയം 11:17 ആയിരിക്കുന്നു. നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വളരെ മനോഹരമായൊരു നിറം എന്ന രീതിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് 21 എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വളരെ തീക്ഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്, അല്ലെ ലിസി സിസ്റ്റർ ലിസി
2: ലിനി
0: ലിനി. അതെ അതെ അതെ. അപ്പം മാമിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്.
2: ലിനി പുതുശ്ശേരി. അതെ, നമുക്കൊരു നിപ്പ എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ആ ഒരു ജീവൻ നഷ്ടമായ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിനി 2018 May 21 നമ്മളെ വിട്ടുപോയത്. ഒരുപാട് അല്ലെ, ഒരുപാട് പേരുടെ ജീവൻ
0: രക്ഷിച്ച. അതെ, അപ്പോൾ 2018 നിപ്പ വൈറസ് നമുക്ക് വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ പലരും ജീവിതത്തിലേക്ക് ഇങ്ങനെ എന്താ പറയുക, മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കിടപിടിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ രോഗികളെല്ലാം വളരെ നല്ല രീതിയിൽ പരിചരിച്ച് നമുക്ക് അത് ഭീഷണിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് എല്ലാം നിന്നിരുന്ന ഒരു ടൈമുണ്ട്.
2: അപ്പോൾ തീർച്ചയായും അവർ കൊറോണ വന്നപ്പോഴും അതെ അവർ ആ ഒരു മൈൻഡോട് കൂടി
0: നിന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ നമുക്ക് പറയാൻ സാധിക്കുന്ന വളരെ മനുഷ്യത്വപരമായിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികൾ ഒരാൾ തന്നെയാണ് സിസ്റ്റർ ലിനി എന്ന് പറയുന്നത്. അപ്പം മാമിൻ്റെ ഓർമ്മ ദിനമാണ്, ആ ഒരു ദിനത്തിലൂടെ കടന്നു പോകണം. ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മാമിൻ്റെ ആ ഒരു ഓർമ്മ നിലനിൽക്കുമ്പോഴും ആ ഒരു കത്തുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതി ലാസ്റ്റ് എഴുതപ്പെട്ടൊരു കത്തുകളുണ്ട്. ഇന്നും നമ്മുടെ മനസ്സിലൊരു ഈറനണിയിക്കാൻ നമുക്ക് ആ കത്തുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഈ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കത്തുകളുണ്ട്. അപ്പോൾ അതിന്ന് നമുക്കൊരു വേദനയായിട്ട് നിലനിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ കുഞ്ഞ്, ഹസ്ബൻഡ്, പേരൻസ് അതൊന്നും നോക്കാതെ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി, ആ സൊസൈറ്റി നേരിടുന്ന ആ ഒരു പ്രശ്നത്തിന് വേണ്ടി ആ ഒരു അതിജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അവർ അവരുടെ ജീവൻ തന്നെയാണ് നൽകിയത് എന്ന് നമുക്ക് വളരെ വിഷമത്തോടെ ഓർക്കുകയാണ് അല്ലേ.
2: അതെ, തീർച്ചയായിട്ടും ഒരു ധീര വനിത തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ. ആ ഒരു കാര്യം പറയുമ്പോൾ ഈ കാവൽ മാലാഖമാരെല്ലാം നമ്മുടെ ഷിജി ടിറ്റിയെ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയുകയാണ്.
0: നമുക്ക് ഒരുപാട് അങ്ങനെ നമ്മുടെ ശ്രോതാക്കളാണെങ്കിലും നമുക്കറിയാവുന്ന കുറേ
2: വ്യക്തികളുണ്ടല്ലേ. അതെ, പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ കുറേ നഴ്സുമാരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീദേവി സിസ്റ്റർ സാറൊക്കെ. അവരൊക്കെ നമ്മൾ ഇങ്ങനെ ഓർത്തു പോവുകയാണ്, അവരൊക്കെ എത്രമാത്രം അല്ലേ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രോഗിയോട് ചേർന്ന് നിൽക്കുന്നു. ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ആശ്വാസമായി സാന്ത്വനമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഇവർ അല്ലെ, ഇവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ പത്രത്തിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കാണുകയാണ് സിനിമോൾ എന്നൊരു സിസ്റ്ററെ പറ്റി. അതായത് സിസ്റ്റർ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ സ്കൂട്ടറിൽ നിന്ന് വീഴുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ CPR കൊടുത്ത് ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണ് സിസ്റ്റർ. ആ വ്യക്തിയുടെ ജീവിതവും ഇങ്ങനെ തിരികെ കൊണ്ടുവരുന്ന ഒരു സിനി സിസ്റ്ററിനെ പറ്റിയിട്ട് രാവിലെ പത്രത്തിലൊരു വാർത്ത നമ്മളിങ്ങനെ കാണുകയുണ്ടായി. നമ്മളുടെ എന്താ ഒരു സിസ്റ്റർ ഇത്തരത്തിൽ റോഡിൽ നിന്ന് തന്നെ റോഡിൽ കിടന്ന് തന്നെ ആ ഒരു രോഗിയെ റോഡിൽ കിടത്തി തന്നെയാണ് CPR ഒക്കെ കൊടുത്തത്, പൾസ് കിട്ടാതിരുന്നപ്പോൾ. അപ്പോൾ ആ ഒരു സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ റോഡിൽ കുഴഞ്ഞു വീണ ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു സഹായം CPR നൽകി സിനി സിസ്റ്റർ സിനിമോൾ എന്നുള്ള ആ സിസ്റ്റർ രക്ഷിച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിയുന്ന സമയത്ത് അവർ ഒരു അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അതൊന്നും നോക്കാതെ തന്നെ തൻ്റെ കർത്തവ്യം എവിടെയാണ് ചെയ്യേണ്ടത് അല്ലേ, ആ ഒരു പെട്ടെന്നുള്ളൊരു ആ ഒരു തോന്നൽ, ആ ഒരു ചിന്ത. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സിസ്റ്റർമാർക്കും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്നൊരു ഒരാൾക്ക് വയ്യാതെ വരുന്ന സമയത്ത് അതിപ്പോൾ ഏത് പരിസരമാണെന്നൊന്നും നോക്കില്ല, പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് അവിടെ ഒരു രോഗിയാണ് തൻ്റെ ഒരു കർത്തവ്യമാണ് പെട്ടെന്ന് എന്താ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിസ്റ്റർമാരുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കയ്യിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്.
0: അതെ, തീർച്ചയായും ഈ ഒരു ദിവസം നമുക്ക് ആ ഒരു ഓർമ്മകളിലൂടെ തന്നെ സിസ്റ്റർ ലിനി മാമിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പേര് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചേർത്ത് നിർത്തുകയാണ് അല്ലേ.
1: അതെ, നമ്മളെ ജീവിതത്തിൽ ചിലർ ജീവിക്കുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കാനല്ല, നമ്മുടെ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കാനാണ്. ഇപ്പം നമ്മുടെ സിസ്റ്റർ സിനിമോൾ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ലിനി സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും അവർ അവരുടെ കാര്യം മാത്രമല്ല നോക്കിയത്. ആ കത്തിലാണെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കിനി നിങ്ങളെ കാണാൻ കഴിയില്ല.
0: അതെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. അതായത് ആ വൈറസ് വളരെ ശക്തമായിട്ട് ശരീരത്തിലേക്ക് ബാധിച്ചു എന്ന് ബോധ്യമായ ഒരു ടൈമിൽ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ല. തീർച്ചയായും ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു കത്തുകൾ ഇന്നും ഒരു വേദനയായിട്ട് തന്നെ നമ്മുടെ ഈ സമൂഹം ഉറ്റുനോക്കുകയാണ് എന്നുള്ളതാണ്.
1: അതെ അതെ, അതേപോലെ തന്നെയാണ് സിസ്റ്റർമാരും ഡോക്ടേഴ്സും അല്ലേ, നമ്മളുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരെ എല്ലാം നമ്മൾ ഈ അവസരത്തിൽ
2: അപ്പൊ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ആതിര ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദൂരെ ഒരാൾമര ചോട്ടിലിരുന്നു മാറിവില്ല.

0: ദൂരെ ഒരാൽമര ചോട്ടിലിരുന്ന് മാരിവിൽ, അതെ, അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
1: പക്ഷെ ഈ പാട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ ആൻസറും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞു പോകാം അല്ലെ. അപ്പൊ നമുക്കിനി ഒട്ടും സമയമില്ല. ഇപ്പോൾ നമ്മുടെ സമയം 11:22 ആയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശ്രീജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ അയച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ട് തന്നെ താഴോട്ട് താഴോട്ട് പോയി. അപ്പോൾ ചേച്ചി അയക്കുകയാണ്, ഇന്ന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ അതെ അതെ. അപ്പം ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ മക്കളുടെ യൂട്യൂബ് ചാനൽ മാസ് ഫാമിലി ഡെഡിക്കേഷൻ ആയിട്ട് ലാലേട്ടന്റെ ഡാൻസ് കളിക്കുന്ന പ്രാക്ടീസിലാണ് മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആൻസർ കിലുക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പാട്ടൊക്കെ പാടി വോയിസ് ആയിട്ടൊക്കെ ഉള്ളൊരു മെസ്സേജുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ആതിര, പാർവതി, ശുഭദിന ആശംസകൾ. കവിത ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ചായ എന്നത് വെറും ഒരു പാനീയം മാത്രമല്ല അല്ലെ, മലയാളികളുടെ ഒരു വികാരമാണ്. അത് ചേച്ചി തുറന്നു പറഞ്ഞു. കാരണം നമ്മൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ ചായക്കുള്ളൊരു പങ്ക്, നമുക്കൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് കോഫി കുടിച്ചാലോ അല്ലെങ്കിൽ ചായ കുടിച്ചാലോ.
0: എല്ലാവരും ഇപ്പൊ ഫ്രണ്ട്സ് അങ്ങനെയാണ്, നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പക്ഷെ ചായ കുടിച്ചാലോ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ്, ഒരു നാരങ്ങ കാച്ചാല എന്നാണ്. പക്ഷെ എങ്കിലും ഇന്നത്തെ ചായ ദിനത്തിൽ നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തുകയാണ്, ചായ കുടിച്ചാലോ എന്നാണ് ഫ്രണ്ട്സ് ചേർന്ന് പലപ്പോഴും പറയാറുള്ളത്.
1: പലർക്കും പല കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും പല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും
0: അതെ പല
1: പ്രണയങ്ങൾ ചായ കുടിയിൽ നിന്നാണ്.
2: ശ്രീലക്ഷ്മിയും രാവിലെ തന്നെ പ്രണയത്തിനെ പറ്റിയാണ് ലാലേട്ടനും പ്രണയവും ഒക്കെ ശ്രീലക്ഷ്മി വന്ന് കടന്നുപോയിക്കൊണ്ട്.
0: അപ്പോൾ ഇതിൽ ഇപ്പൊ പ്രണയം എന്ന് പറയുമ്പോഴും നമുക്കിപ്പോ ഏത് രീതിയിലാണെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് ഇടുന്ന ടൈമിൽ ആ സബ്ജക്റ്റിന്റെ ഒരു പ്രക്രിയകൾ അല്ലെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പല രീതിയിലുള്ള വാഗ്വാദങ്ങളാണെങ്കിലും പല പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിലും എല്ലാം ഈ ചായ കുടിച്ചുകൊണ്ടാണ്. ആ ഒരു ചായയുടെ ചൂടിലാണ് നമ്മൾ ആ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: അതെ, ചായ ചെറിയ ചൂടോട് തന്നെ കുടിക്കാനാണ് പലർക്കും ഇഷ്ടം.
0: മുക്തനാതാൻ തോന്നി ഇഷ്ടം
1: ചൂടുള്ള
0: ഹരികൃഷ്ണൻ. അതെ അതെ. അപ്പൊ അങ്ങനെ ചായ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഡയലോഗ്സുകളും നമ്മുടെ സിനിമ റിലേറ്റ് ചെയ്തിട്ട് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ അതിലൂടെയൊക്കെ കടന്നുപോകുന്ന നമ്മുടെ പല ശ്രോതാക്കളും അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു.
1: ചില ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ ചായ കപ്പിന് വരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചായ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അതേപോലെ ചേച്ചി പറയാണ്, ഒരു വികാരമാണ്. അതേപോലെ തന്നെ ചില സൗഹൃദങ്ങളുടെ തുടക്കം മാത്രമല്ല, ഒരു വീടിന്റെ സ്നേഹവും ഉണ്ടല്ലേ. പ്രിയപ്പെട്ട ലാലേട്ടന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. രാജീവ് ഗാന്ധിയെ പറ്റി നവഭാരതത്തിൽ, സ്വപ്നങ്ങൾക്ക് യുവത്വത്തിന്റെ വേഗം നൽകിയ നേതാവായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഒരു
0: രാജീവ് ഗാന്ധിയുടെ ഓർമ്മ ദിനമാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു.
1: അതെ, ആദ്യം ചോദിച്ച ഉത്തരം, ചോദ്യത്തിന് ഉത്തരം, കിലുക്കം ഫിലിം കിലുകിൽ പമ്പരം എന്ന് തുടങ്ങുന്ന ഗാനം പാടണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാടണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊക്കെ കേൾക്കാം. അപ്പൊ നമ്മുടെ ആതിര തന്നെ അതങ്ങ് റിവീൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മളുടെ ആശ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, കിലുകിൽ പമ്പരം ഫ്രം മൂവി കിലുക്കം എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ആശ ചേച്ചി ജർമ്മനിൽ നിന്നാണ് നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നത്. ഇപ്പൊ അവിടെ ഇത്ര മണിയായി, എത്ര സമയമായി എന്നൊക്കെ ഞാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, അറിയാൻ പറ്റിയെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കട്ടെ.
0: അപ്പൊ നമ്മുടെ സമയം 11:25 ആയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു.
1: ഓക്കെ, അല്ല, ഒരു ബാക്കി മെസ്സേജ് വായിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ചായയെ പറ്റി പറഞ്ഞത് കൊണ്ട് ഈ വളരെ മനോഹരമായിട്ടാണ് ഈ ചായയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ, ജീവിതം ചായ പോലെയാണ് എന്നുള്ളത്. അതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകളാണ് അതിന്റെ മധുരവും ഗുണവും നിശ്ചയിക്കുന്നത് എന്നൊരു മെസ്സേജ് കൂടി നമ്മുടെ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ട്.
0: ആശ ചേച്ചി അല്ലേ. അതെ അതെ. അപ്പൊ ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവിലും ഇങ്ങനെ നമ്മൾ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണോ പറയുന്നത് അത് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ സാഹിത്യപരമായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. തുടർന്ന് പ്രോഗ്രാം എല്ലാം കേൾക്കണം, നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണം എന്നുകൂടി പറയാണ്. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ കുറേ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൻസറൊക്കെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ശ്രോതാക്കളെല്ലാം ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്.
1: അതെ. അപ്പൊ നമ്മുടെ സമിത കുട്ടി പറയുന്നുണ്ട്, ഹായ്, ഞാൻ സമിത. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ചേച്ചി, ആതിര ചേച്ചി, പാർവതി ചേച്ചി, ആൻസർ എന്ന് പറഞ്ഞിട്ട് പാടി അയച്ചിട്ടുണ്ട്. നമുക്ക് ആ ആൻസർ എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആൻസർ അങ്ങ് പറയൂ ആതിര.
0: അപ്പോൾ ഞാൻ അത് പാടി തന്നെ അത് പറയാണ്.

0: ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്ന പോലെയാണ് ആതിര. ഞാൻ ഒരു പാട്ടേ പാടാൻ പറഞ്ഞുള്ളൂ, ആതിര നമുക്ക്
1: പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരുന്നു ഈ ഒരു പാട്ട്. അപ്പൊ നമ്മുടെ പല ശ്രോതാക്കളും അത് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ലാലേട്ടൻ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇത് കേൾക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്നൊരു കേട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
2: അതെ, അപ്പൊ നമ്മളുടെ ലീലാമണി ചേച്ചി ആ പാട്ട് പാടി അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
3: മലർക്കാവിൽ പൂരം കാണാൻ

0: ഇപ്പൊ മിഥുനം എന്ന ചിത്രത്തിലെ അല്ലെ ഒരു പാട്ടാണ് നമ്മളിപ്പോ നമ്മൾ ചോദ്യമായിട്ട് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മുടെ രാജൻ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, റീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, പാട്ടൊക്കെ കുറെ ഇങ്ങനെ പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തൊണ്ടവേദനയാണ് മോളെ എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്.
1: എന്തായാലും അതൊരു അറ്റംപ്റ്റിലേക്ക് പോയില്ല, അത് തന്നെയാണ് നമുക്കൊരു സന്തോഷം.
0: അതേപോലെ ശൈല ചേച്ചി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, രജനി കാവനാട് രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ രാജൻ ചേട്ടൻ ചോദിക്കുകയാണ്, പാറക്കുട്ടി ഇത് മറക്കണ്ട, ആ ഒരു ടാസ്ക് ആ വന്ദന മൂവിയിലെ എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു, ആ ഒരു ഡയലോഗ് ഒരിക്കൽ കൂടി ഒന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ പാർവതി അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും രാജൻ ചേട്ടനത് ഒരു പക്ഷേ കേട്ട് കാണില്ലായിരിക്കാം. അപ്പൊ ഒരു അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പാർവതിയെ കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി അത് പറയിക്കാം.
2: എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു എന്ന്.
1: യെസ്, അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു നമ്മുടെ പാർവതിയുടെ.
2: അതെ, തിരിച്ചും ആ ഐ ലവ് യു ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: യെസ്.
0: അപ്പോൾ നമുക്കിപ്പോൾ 11:29 ആയിരിക്കുകയാണ് സമയം. അപ്പോൾ അടുത്തൊരു ലൈവ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പാട്ട് പാടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഒരു ഈ ഒരു സമയത്ത് പ്ലേ ചെയ്യാൻ കുറച്ച്.
1: തീർച്ചയായും ഈ പാടിയിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾ നമ്മുടെ 3 മണിയുടെ ലൈവിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
0: അതെ അതെ.
1: അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ലാലേട്ടൻ്റെ നിറവിൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ലാലേട്ടൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. 3 മണിക്ക് നമ്മൾ ഒരുപാട് ഡയലോഗ്സുകൾ, ഒരുപാട് പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ, ഇമോഷൻസുകൾ എല്ലാം ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ, ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് 3 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പറും 8848558587 എന്ന സെയിം നമ്പർ തന്നെയായിരിക്കും. യെസ്. അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മുടെ വൈൻഡപ്പ് ആണ്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളോടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാർവതിയുടെ ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ആണ് ഇന്ന് ലൈവ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
0: അപ്പോൾ നമുക്ക് അടുത്ത ലൈവിൽ വീണ്ടും കാണാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24

0: മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ബി ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്ത് നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: യുഡിഎഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽഡിഎഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻഡിഎ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട

0: ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിൽ എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണ്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയെട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ M. ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
0: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. തിരുവനന്തപുരം PTP നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന

0: മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം MLA FR രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: േ കോടി പറന്നേ ഏ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: Nasıl?
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂർ ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. June 3 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രരുൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു.
2: A celebration for the legend, the complete actor Mohanlal.
4: നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം. മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം. മെയ് 21 ഉച്ചയ്ക്ക് 3 മുതൽ.
5: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഇന്ന് മെയ് 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

சிம்பல் ரேடியோ சாந்தனம் 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള വി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

1989 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി അധിഷ്ഠിത വിവേചനവും അസ്പൃശ്യതയും ഇല്ലാതാക്കുന്നതിനായി ഭരണഘടന രൂപീകരിച്ചപ്പോൾ പ്രത്യേകമായി ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഭരണഘടനയിലെ Article 17. തുടർന്ന് അസ്പൃശ്യതയെ ശിക്ഷാർഹമായ കുറ്റമാക്കാൻ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന നിയമവും കൊണ്ടുവന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അപമാനങ്ങളും പല ഭാഗങ്ങളിലും തുടരുകയായിരുന്നു. ഭൂമി കൈവശപ്പെടുത്തൽ, സാമൂഹിക ബഹിഷ്കരണം, പൊതു ഇടങ്ങളിൽ പ്രവേശനം നിഷേധിക്കൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതരമായ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ കൂടുതൽ ശക്തമായ നിയമ സംരക്ഷണം ആവശ്യമായി വന്നു. ഈ സാഹചര്യത്തിലാണ് 1989 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഈ നിയമത്തിന്റെ ലക്ഷ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പ്രത്യേക സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളെ തടയുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. ഈ നിയമത്തിന്റെ 2 പട്ടികജാതിയിലും പട്ടികവർഗത്തിലും ഉൾപ്പെട്ട വ്യക്തികൾക്കെതിരെ നടത്തപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും അതിക്രമങ്ങളെയും നിർവചിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗ വ്യക്തിയെ ജാതി പറഞ്ഞ് പൊതുവേദിയിൽ അപമാനിക്കൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ, ശാരീരിക ആക്രമണം, പരിക്കേൽപ്പിക്കൽ, ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ബലമായി കൈവശപ്പെടുത്തൽ, വീടുകൾ കത്തിക്കൽ നശിപ്പിക്കൽ, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തൽ, പൊതുസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, കിണറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് തടയൽ, സാമൂഹിക ബഹിഷ്കരണം അല്ലെങ്കിൽ നിർബന്ധിത അപമാനകരമായ പ്രവൃത്തികൾ ചെയ്യിക്കൽ, ജീവനോപാധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പീഡിപ്പിക്കൽ എന്നിവയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഈ നിയമപ്രകാരം അത്യാചാരം അഥവാ അട്രോസിറ്റി എന്ന നിലയിൽ കണക്കാക്കി കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷയും പ്രത്യേക കോടതികളിലൂടെയുള്ള വിചാരണയും നിർദ്ദേശിച്ചിരിക്കുന്നു. 3 പ്രകാരം ഈ നിയമത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള വ്യക്തികളെ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എക്സ്റ്റേൺമെന്റ് അധികാരം ഭരണകൂടത്തിന് നൽകുന്നു. ഒരു വ്യക്തി ഇത്തരം അതിക്രമങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവനാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് തോന്നുന്ന പക്ഷം ആ ആളിനെ ആ പ്രദേശത്ത് നിന്ന് അനിശ്ചിത കാലത്തേക്ക് പുറത്താക്കാനും അവിടെ പ്രവേശിക്കുന്നത് വിലക്കാനും ഉത്തരവിടാം. ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം SC/ST സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുൻകൂട്ടി തടയുകയും അവരുടെ

0: പട്ടികജാതികൾക്കും പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പു നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷകളാണ് നിയമം നിർദ്ദേശിച്ചിരിക്കുന്നത്. കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് കുറഞ്ഞത് 6 മാസം മുതൽ 5 വർഷം വരെ അല്ലെങ്കിൽ അതിലധികം തടവ് പിഴശിക്ഷയും കൂടെ നൽകാം. ഗുരുതരമായ കുറ്റങ്ങൾക്കായി കൂടുതൽ കാലത്തെ തടവ് ശിക്ഷയും ലഭിക്കാം. എന്നാൽ സമീപകാലത്ത് സുപ്രീംകോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. SC ST നിയമപ്രകാരം കുറ്റം ചുമത്തുമ്പോൾ ജാതി അടിസ്ഥാനത്തിലുള്ള അപമാനിക്കാനുള്ള ഉദ്ദേശം, കാസ്റ്റ് ബേസ്ഡ് ഇന്റന്റ് വ്യക്തമായി തെളിയിക്കപ്പെടണം. വെറും തർക്കമോ സാധാരണ അപമാനമോ മാത്രമുണ്ടെങ്കിൽ അത് സ്വതേ ഈ നിയമത്തിലെ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല. ചില വകുപ്പുകൾ പ്രകാരം കൃത്യം പൊതു കാഴ്ചയിൽ പബ്ലിക് വ്യൂവിൽ നടന്നിരിക്കണം. സ്വകാര്യ സ്ഥലത്ത് നടന്ന സംഭവം ചിലപ്പോൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരാതിരിക്കും. സംക്ഷിപ്തമായി പറയുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് SC ST നിയമം പീഡിത സമൂഹങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിയമമാണെങ്കിലും അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ തെളിയിക്കപ്പെടുമ്പോഴേ അത് പ്രയോഗിക്കാനാവൂ എന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി രൂപപ്പെടുത്തിയ SC ST അതിക്രമങ്ങൾ തടയൽ നിയമം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കവും ദുർബലവുമായ വിഭാഗങ്ങൾക്ക് നിയമപരമായ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യം നേടാനായുള്ളതാണ്. അതിനാൽ ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ ശരിയായി മനസ്സിലാക്കുകയും സാമൂഹ്യ നീതി നിലനിർത്താൻ എല്ലാവരും സഹകരിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇന്ന് മെയ് 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇന്ന് മെയ് 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലത്തലിൽ കാതുകുത്തിനൊരു മാരി പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്
1: വന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. A celebration for the legend, the complete actor Mohanlal. നടന വിസ്മയത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാം മെയ് 21 റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ഹിറ്റുകൾ, ഐക്കോണിക് ഡയലോഗുകൾ, ആരാധകരുടെ ആശംസകൾ എല്ലാം നിറഞ്ഞ മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം മറക്കാതെ കേൾക്കാം മെയ് 21 ഉച്ചയ്ക്ക് 3 മണി മുതൽ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ.
1: വില്ലനല്ല ആ ഒരു ആ പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നി. പിന്നെ അതേ നല്ല തുടക്കം, അപ്പൊ നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് വിഷമമുണ്ടായിരുന്നു. വരുമ്പം കൈയും കാലും ഒക്കെ നോക്കും, മുറിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അന്ന് നോക്കും, ഇന്നും നോക്കും, വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നോക്കും.
2: അപ്പൊ തുടങ്ങാല്ലേ?
3: യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മോഹൻലാൽ സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നേരാണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മോഹൻലാലിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി
4: ഓൺ ഈ
3: സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
4: ഞാൻ ശ്രീലക്ഷ്മിയാണ്.
3: നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ലൈവിൽ ടെക്കായിട്ടിരിക്കുന്നത് ആദർശ് അജയ്. യെസ്, അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടി നമ്മുടെ വിസ്മയത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. രാവിലെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു സങ്കടമായിരുന്നു. ഓ, പറയണമല്ലോ, ഒരുപാട് കാര്യം പറയണമല്ലോ എന്നൊക്കെ.
4: അങ്ങനെയല്ല, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുപാട് മെസ്സേജുകളിലൂടെയും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഒരു വിഷ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇന്ന് രാവിലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ. ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ ലൈവില് കേൾപ്പിക്കും എന്ന് പറഞ്ഞാണ്. കാരണം നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഉള്ളൊരു പാട്ട് പാടിയാണ് വരികൾ പറഞ്ഞപ്പോൾ പാട്ട് പാടിയിട്ടുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പൊ ആ ഒരു ഇത് രാവിലത്തെ ലൈവിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല സത്യത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈവിൽ അവരുടെ ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്തതാണ്.
3: യെസ്, നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഈ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് അല്ലേ. ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇങ്ങനെ എണ്ണിയാലും തീരാത്ത അത്ര ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ ചിത്രങ്ങളിലൂടെ ഒരു റണ്ണാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ലൈവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പലരും അദ്ദേഹത്തിനെ പറ്റി പറയുന്ന വാക്കുകളിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ചേക്കേറാണ്. അഭിനയം എന്നത് വളരെ സിമ്പിളാണ്. മോഹൻലാൽ അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ ആ അഭിനയത്തിലോട്ട് കടക്കുമ്പോഴാണ് അതത്ര സിമ്പിളല്ല അല്ലേ, വളരെ ടഫാണ്. പക്ഷേ മോഹൻലാലിന് അത് വളരെ നിസ്സാരം എന്ന രീതിയിൽ, നമ്മുടെ പല ശ്രോതാക്കളും പറയുന്ന പോലെ നിസ്സാരം എന്ന രീതിയിൽ പല ഇമോഷൻസിനെയും ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ.
4: അതെ. അപ്പോൾ ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ പല ഡയറക്ടേഴ്സൊക്കെ പറയും അദ്ദേഹം, അല്ലെങ്കിൽ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയും അദ്ദേഹം അഭിനയിക്കുന്നത് അങ്ങനെ ലൈവിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്ര ഇതെന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലാവില്ല. പക്ഷെ അത് സ്ക്രീനിൽ വരുമ്പോൾ അത് അവിടെ വിസ്മയം തീർക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോൾ ചെയ്തു എന്ന്
3: തോന്നാറുണ്ട്. സ്ക്രീനിൽ വരുമ്പോൾ മോഹൻലാലിന്റെ അഭിനയം ഒരു വിസ്മയമായിട്ട് തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിസ്മയത്തിന്റെ മറുപേരാണ് മോഹൻലാൽ എന്ന് മലയാളികൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത്. അപ്പം മോഹൻലാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ, എല്ലാം പ്രായഭേദമന്യ ലാലേട്ടൻ എന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള മോഹൻലാലിന്റെ പിറന്നാൾ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു, ദാ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് ഒരുപാട് കഥകളും വിശേഷങ്ങളും പലരുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആശംസകളും ഒക്കെ പോരട്ടെ അല്ലേ. രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരം നിർത്തി ഒന്ന് പോസ് ചെയ്ത

0: അതിന്റെ തുടർച്ച എന്ന രീതിയിൽ സ്പെഷ്യൽ ലൈവ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത്രമാത്രം നമുക്ക് ലാലേട്ടന് ഇഷ്ടമാണ് അല്ലെ. ലാലേട്ടന്റെ ഇമോഷൻസിലൂടെ ഒക്കെ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോ ഒരാളെ പോലെ ഏഴ് പേരുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അതിന്റെ ആ ഒരു സിനിമ പശ്ചാത്തലം നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ

0: നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പം നമ്മുടെ സമയം ദാ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സമയം 3:06 ലാലേട്ടൻ്റെ നിറവിൽ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ കടന്നു പോകാൻ വേണ്ടി തയ്യാറാകാണ്. അപ്പം ആദ്യം പ്രിയപ്പെട്ടവരിലേക്ക് പറയാനുള്ളത്, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തുടക്കം നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സ്റ്റാർട്ട് ചെയ്തു. അതിനു മുൻപ് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം റിലീസ് ചെയ്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായിട്ടാണ് അദ്ദേഹം നമ്മുടെ സിനിമാ മേഖലയിലേക്ക്, മലയാള സിനിമയിലേക്ക് ആദ്യത്തെ ചുവടുറപ്പിച്ചത്. ആ ഒരു ടൈമിൽ പലരും അവഗണിക്കുകയും അല്ലെങ്കിൽ ഇത് കയറി വരില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും വളരെ ഇതിഹാസം എന്ന രീതിയിൽ, മലയാള സിനിമയുടെ ഇതിഹാസം എന്ന രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് തൊട്ട് ദ എൻഡ് വരെ, ദാ ഇപ്പോൾ ദൃശ്യം 3 എന്ന ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിലെത്തിയ ചിത്രത്തിലെത്തി നിൽക്കുകയാണ് അല്ലേ.
1: നരേന്ദ്രനിൽ തുടങ്ങി ഇപ്പോൾ ജോർജ് കുട്ടിയിൽ എത്തി തുടരും.
0: അപ്പം ആ 4-ാം ക്ലാസ്സുകാരൻ എന്താണ് ഈ 3-ൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വെയിറ്റിംഗ് ആണല്ലേ. പലരും കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും പലരും ഇങ്ങനെ എന്താ ദൃശ്യം 1-ഉം 2-ഉം ഒക്കെ ഇറങ്ങിയ സമയത്ത് പലരുടെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഇങ്ങനെ കാത്തിരുന്നൊരു ക്ലൈമാക്സ് നേരത്തെ തന്നെ അറിഞ്ഞ് വളരെ വിഷമത്തോടു കൂടി കണ്ട പലരും ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഇന്ന് രാവിലെ ഒരുപാട് ആൾക്കാരൊന്നും തുറന്നിട്ടില്ല. അതിന് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ അത് പൊളിയണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്തിരുന്ന ദൃശ്യം 3 എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ റിലീസായിരിക്കുകയാണ്. പലരും ആദ്യത്തെ ഷോ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇത് തന്നെ കാണണമെന്ന രീതിയിൽ പലരും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റിവ്യൂസ് ഒക്കെ നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ സമ്മാനം നമുക്ക് വേണ്ടി നൽകിയതാണ് ദൃശ്യം 3 എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു റണ്ണ് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ സിനിമകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതും ഒരുപാട് എടുത്തു പറയാൻ കാരണം മാസ് ലുക്കിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പ്രണയം അല്ലേ, പ്രണയത്തിന് നമ്മൾ രാവിലെയും പറയണ്ടേ. അദ്ദേഹത്തിൻ്റെ പ്രണയക്കാണ് പ്രപ്പോസൽ സീൻ തന്നെ 15-20 ടൈപ്പാണ് അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് സാധിക്കുന്നത്. സംവിധായകൻ ഇന്ന് ഇന്ന രീതിയിലൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പറയുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് കൊടുക്കുക, അത് വളരെ ക്ലിക്കാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രപ്പോസൽ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
1: അപ്പോൾ അത് കണ്ട് നമ്മൾ പല സംഭവ വികാസങ്ങളും നമുക്കത് എക്സ്പീരിയൻസ് ഉണ്ട്.
0: അതെ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തട്ടി നിന്നിട്ടുള്ള ഏതെങ്കിലും പ്രപ്പോസൽ സീനാണെങ്കിലും മാസ് ഡയലോഗുകളാണെങ്കിലും ഇമോഷണൽ ആയിട്ട് നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള പല സീനുകളാണെങ്കിലും ഏതൊക്കെ സീനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പറയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു അവതാര പുരുഷൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണെങ്കിലും സിനിമകളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന് പല രീതിയിൽ വർണ്ണിക്കാറുണ്ടല്ലേ. ഇതിൽ ഏതൊരു കാറ്റഗറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നും പറയാം. അതായത് ഒരു ഫാമിലി മാൻ എന്ന രീതിയിലാണെങ്കിലോ, ഒരു പൂക്കി മോഹൻലാൽ എന്ന രീതിയിൽ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പൂക്കി എന്ന വേർഡ് ഒരു പുതിയ ന്യൂ ജനറേഷൻ വേർഡ് ആണെങ്കിൽ കൂടിയും ഈ പണ്ട് നമ്മുടെ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലും അദ്ദേഹത്തിന് കുറേ ക്ലിപ്സ് ഉണ്ട്. അതും പൂക്കി എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൂക്കി മോഹൻലാൽ എന്ന രീതിയിലാണോ ഇഷ്ടം, ഒരു ഫാമിലി മാൻ ആണോ, ഒരു മാസ് ഹീറോ എന്ന രീതിയിലാണോ ഇഷ്ടം, കോമഡി കിങ് എന്ന രീതിയിലാണോ ഇഷ്ടം,
1: ഇപ്പൊ എങ്ങനെ വന്നാലും നമുക്ക് ഇഷ്ടമാണ്,
0: ഒരു ലവർ ബോയ് എന്ന രീതിയിലാണോ ഇഷ്ടം, അങ്ങനെ പല രീതിയിൽ പല കാറ്റഗറിയിൽ നമ്മുടെ മോഹൻലാൽ എന്ന നടന വിസ്മയത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ എന്താ പറയാ, ഒരു ലവർ ബോയ് എന്ന രീതിയിൽ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രണയം. എത്രമാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രണയം അദ്ദേഹത്തിന് നമ്മൾ കാണാറുണ്ട് പല രീതിയിൽ. ഇപ്പോൾ ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ തന്നെ പ്രണയം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ജോർജ് കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോഴെല്ലാം മീന മാമുമായിട്ട് നല്ല നല്ല കോമ്പോസ് ആണ് അവർ തമ്മിൽ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ടൈമിലും ഒരു ഫാമിലിയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും പ്രണയിക്കുന്നത്, അതും നമുക്ക് ലാലേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാലം മുൻപ് പത്മരാജൻ സാറിൻ്റെ ചിത്രത്തിലൂടെ, തൂവാനം തുമ്പികളിലൂടെ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജയകൃഷ്ണനിലൂടെ നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളിലൂടെ
1: ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ, ഇമോഷണലായിട്ട് അറ്റാച്ച്മെന്റ് വരുന്ന ഒരുപാട് ചിത്രങ്ങളും സീനുകളും ഡയലോഗുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴുകി മുഴുകി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് അദ്ദേഹത്തിന്റെ കോമഡി സീനുകളാണെങ്കിലും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സീനുകളാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോവുകയാണ്. എത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഒരു പുഴ പോലെ മനസ്സിൽ ഒഴുകിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു പിറന്നാൾ ദിനത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു.
0: അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും

0: ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ദേവാസുരം എന്ന ചിത്രമാണ്. അപ്പൊ പലപ്പോഴും പല ഇന്റർവ്യൂസിലും അവർ രണ്ടുപേരും പറയുന്നതാണ് അതിൽ നീലകണ്ഠൻ അല്ലെ, അതാണ് നമുക്ക് ഒരു മാസ് ലുക്കിലൊക്കെ വന്ന് പിന്നീട് ഒരു ഫാമിലി മാൻ ആയിട്ടും അതുപോലെ മാസ് ലുക്കിൽ എല്ലാം അരങ്ങേറിയിട്ടുള്ള ഒരു ഒരു ക്ലാസ് ഫിലിമാണ് ദേവാസുരം എന്ന ചിത്രം. അപ്പൊ ആ ചിത്രത്തിലെ അഭിനയമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമെന്നിങ്ങനെ ഒരു കേട്ടറിവുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു തുടക്കം, ഈ ഒരു മോഹൻലാൽ സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ തുടക്കം ദേവാസുരത്തിലെ പാട്ട് തന്നെ ആവാല്ലേ.
1: അതെ, അതിനകത്തൊരു നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: Welcome back to Radio Santhanam 90.4 FM. മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് ആണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി. എത്ര പറഞ്ഞാലും മതിയാവത്ത്. നമ്മുടെ ലാലേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ലൈവിൽ പങ്കുചേരാം അല്ലേ. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. ഇപ്പം ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്. യെസ്. അപ്പം നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848558785. അപ്പോൾ ഈ ഒരു ലൈവിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
2: ആതിര. യെസ്. അപ്പോൾ നമ്മൾ ലാലേട്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അമ്മയ്ക്കും അച്ഛനും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ദേവാസുരം നീലകണ്ഠൻ അല്ലേ. ഒരു മാസ് ഹീറോ എന്ന രീതിയിൽ നമ്മുടെ ഒരു മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. പലപ്പോഴും ലാലേട്ടൻ്റെ കുറേ അവതരണ രീതിയാണെങ്കിലൊക്കെ നമ്മൾ പലരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തോളൊക്കെ ചരിച്ച് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും രസമായിട്ടൊക്കെ ഒരുപാട് ഡയലോഗ്സുകളുണ്ട്. അപ്പം നിങ്ങളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന, ഇന്നും നമ്മുടെ മനസ്സിൽ ചിരി ഉതിർക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കുറേ ഡയലോഗുകളുണ്ട്. അതുപോലെ തന്നെ ഒരു മാസ് ലുക്കിലൊക്കെ കോളേജിലൊക്കെ കയറി വരുന്ന ടൈമിലൊക്കെ ചേട്ടന്മാരൊക്കെ പണ്ട് വരുന്ന സവാരി ഗിരിഗിരി എന്ന് അങ്ങനെ കുറെ കുറെ ഡയലോഗ്.
1: അതെ, അതിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നീ പോ മോനെ ദിനേശ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓടിക്കാറുണ്ട്.
2: അതെ. അപ്പൊ അങ്ങനെ ഓടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ കൂടിയും അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ലാലേട്ടൻ്റെ ഒരു ഫേമസ് ഒരു ഡയലോഗാണ് കേൾക്കുന്നത് എന്നുള്ളൊരു സന്തോഷമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ലാലേട്ടൻ വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കുറേ ഡയലോഗ്സുകളും ഹിറ്റ് സിനിമകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്, പലപ്പോഴും ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളും, ഇപ്പം ഈ സിനിമയുടെ ഒരു മെയിൻ ഒരു ഒരു എയിം എന്നുള്ളത് പലപ്പോഴും ചില തീമുകൾ നമ്മുടെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഒരു നല്ലൊരു സ്വഭാവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സിനിമകൾക്ക് സാധിക്കാറുണ്ട്. പല കഥാപാത്രങ്ങളിലൂടെ അത് ലാലേട്ടൻ നമുക്ക് വേണ്ടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ, നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ നമുക്ക് 8848558785 എന്ന നമ്പറിൽ വാട്സപ്പായോ ടെക്സ്റ്റ് മെസ്സേജായോ അയക്കാവുന്നതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്രയേറെ ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കൊരിക്കലും മറന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കഥാപാത്രങ്ങൾ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സുദീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുദീക്ഷ് വള്ളിക്കീഴിലാണ്, വള്ളിക്കീഴിൽ നിന്നാണ് സുദീഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്മാത്രയിലെ മോഹൻലാൽ ചെയ്ത രമേശ് നായർ എന്ന ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ വലിയൊരു മനസ്സാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൽ കാണുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൽ നല്ല സ്വഭാവങ്ങളുള്ള ഒരു കുടുംബനാഥനായിട്ടാണ് അദ്ദേഹം വരുന്നത്. കുടുംബത്തെ വളരെ സ്നേഹിക്കുന്നത്, ഭാര്യയും മക്കളെയും റെസ്പെക്റ്റ് ചെയ്യുന്നത്, സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്നത്, ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കുന്നത്, ഉത്തരവാദിത്വമുള്ള അച്ഛൻ, ഈഗോ കുറവ്, ഇമോഷൻസ് ഉള്ളിലൊതുക്കുന്ന സ്വഭാവം, അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നതെന്ന് സുദീഷ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുദീഷ് പറയാണ്, ഹീറോയിസം കാണിക്കുന്നതിലല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ നന്മയും സ്നേഹവും വളരെ റിയലായി കാണിച്ചതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അൾഷീമേഴ്സ് വരുന്നതിന് മുൻപ് ആ ഒരു ഫാമിലിയോടുള്ള ഒരു കെയർ കാണിക്കുന്ന പല സീൻസും പലർക്കും ഒരു സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ഫീൽ ചെയ്യും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മോഹൻലാൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ച ക്യാരക്ടറുകളിൽ ഒന്നാണ് അത് എന്നുള്ളത്, അദ്ദേഹം എല്ലാം വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നത്.
2: സത്യനന്ദിക്കാടിന്റെ വാക്കുകളാണ്, മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് അഭിനയം ഇത്ര സിമ്പിളാണോ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും അദ്ദേഹത്തിനെ പോലും ഒരു ലെജൻഡ് ആയിട്ടുള്ള സംവിധായകൻ അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഒരു എഫേർട്ടാണ്, ഒരു എന്താ പറയുക, ഒരു എഫേർട്ട്ലെസ് ആയിട്ടാണ് അദ്ദേഹം ഓരോ അഭിനയവും ഇങ്ങനെ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്.
1: പലതും അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെയധികം ഇത്തരത്തിൽ നമ്മളെ അഭിനയിച്ച് നമ്മൾ അതിൽ റിയൽ ആയിട്ട് തന്നെ നമ്മൾക്കൊരു ഫീൽ തരണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒബ്സർവേഷനും ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ ഉള്ളൊരു വ്യക്തി കൂടിയായിരിക്കണം തീർച്ചയായിട്ടും. അതൊക്കെ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പല മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.

0: ഈ തന്മാത്ര എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ബ്ലെസ്സി സാറിൻ്റെ ഡയറക്ഷനിൽ എത്തിയിട്ടുള്ള ലാൽ സാറിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഏറ്റവും നമ്മളൊരു മാസ്റ്റർ പീസ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണല്ലേ. അതിൽ ആ ഒരു അൽഷിമേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്നത് ജീവിക്കുകയാണ്, അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു സാധാരണക്കാരൻ ആ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയെ മറന്നു പോകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അൽഷിമേഴ്സ് രോഗിയായിട്ട് മാറുകയാണ് താൻ എന്നുള്ളൊരു റിയാലിറ്റി അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുകയും പിന്നീട് ആ മറവിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു ചിത്രം നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്.
1: അതെ, അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ആ രോഗത്തെ പറ്റി അറിയാതിരുന്നവർ പോലും അതിനെപ്പറ്റി അറിയുകയുണ്ടായി, പിന്നെ അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുകയുണ്ടായി. ഇപ്പോ ആ ഒരു രോഗത്തെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ എന്താ, ഒരുപാട് പരിചരണവും കരുതലും സ്നേഹവും ഒക്കെ വേണ്ടുന്ന ഒരു അവസ്ഥയാണ്.
0: അതെ, അപ്പൊ ഈ ഒരു ചിത്രത്തിലൂടെ ആണെങ്കിൽ ഒരു മെസ്സേജ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ലാലേട്ടന്റെ ഈ ഒരു പിറന്നാൾ ദിവസത്തിൽ ആ ഒരു മാസ്റ്റർ പീസിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ നമ്മുടെ സുധീഷ് അല്ലെ, സുധീഷ് ആണ് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ക്ലാസിക് മാസ്റ്റർ പീസ് തന്മാത്ര എന്ന ചിത്രം അല്ലെ. അപ്പൊ അതിലൂടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ആ ഒരു ചിത്രത്തിലെ ഗാനം അല്ലെ, അപ്പൊ അത് യഥാർത്ഥത്തിൽ പാടിയിരിക്കുന്നത് നമ്മുടെ ഭാവഗായകൻ പാടിയ ഒരു പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ലാലേട്ടന്റെ വോയിസിലും പാടിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാവഗായകനെ ഒരിക്കലും നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കില്ല, അത്രമാത്രം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭാവഗായകൻ എന്നറിയപ്പെടുന്നത്. പക്ഷേ എങ്കിലും ഒരു അൽഷിമേഴ്സ് രോഗി എന്ന രീതിയിൽ രമേശ് നായർ എന്ന കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ലാലേട്ടൻ പാടുമ്പോൾ അതൊരു വിസ്മയമായിട്ട് മാറുകയാണ് അല്ലേ.
1: ഒരുപാട് ഫീലായിട്ട് നമുക്ക് വളരെയധികം ടച്ചിങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് സുധീഷ് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്, ഒരു ക്യാരക്ടറാണ്,
0: എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തന്മാത്ര എന്ന ചിത്രത്തിലെ ആ ഒരു സൂപ്പർ സോങ് നമുക്കൊന്ന് കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ സ്പെഷ്യൽ, അതായത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവാണ്. മോഹൻലാൽ ചിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശ്രീലക്ഷ്മി, ഒരു ലൈറ്റ് ഹൗസ് പോലെ ആണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അത് തന്നെയാണ്.
1: ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ, അതിന് ഒരുപാട് ആരാധകരുള്ളത്.
0: അതിൽ ചിരിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തത ഉണ്ടല്ലേ. ചിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ചമ്മിയെ പോലെ ചിരിക്കാറുണ്ട്, വളരെ എന്താ പറയുക, വിഷമത്തോടെ ഒരു ചിരി ഒരു സ്മൈൽ കൊടുക്കാറുണ്ട്, വളരെ പൊട്ടിച്ചിരിക്കാറുണ്ട്. അങ്ങനെ ചിരിയിൽ തന്നെ ഒരുപാട് വേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ എന്നുള്ളത്. ഒരു നടന വിസ്മയമാണ്, ഒരു അഭിനയ ചക്രവർത്തി തന്നെയാണ് അദ്ദേഹം, നമുക്ക് പറഞ്ഞു വയ്ക്കാം.
1: അതെ, അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചി പറയുകയാണ്, ലാലേട്ടന്റെ നിഷ്കളങ്കമായ ഒരു ചമ്മിയ ചിരി ഉണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അതെ. എന്നിട്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ, തൂവാനത്തുമ്പികൾ, മായാമയൂരം, ചിത്രം, വന്ദനം, താളവട്ടം, അതേപോലെ ആറാം തമ്പുരാൻ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, ജനതാ ഗ്യാരേജ് തുടരും, ജനുവരി ഒരു ഓർമ്മ, നമുക്ക് പാർക്കാൻ, മുന്തിരിത്തോപ്പുകൾ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ദൃശ്യം, അങ്ങനെ

0: തുടങ്ങി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ബോയിങ് ബോയിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുടെ പേരിങ്ങനെ ചേച്ചി നമുക്ക് അയച്ചിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. താളവട്ടത്തിലെ ബിനു എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിലെ അദ്ദേഹത്തിൻ്റെ ചിരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ഇത്തരത്തിൽ നിറയെ ആരാധകർ ഉള്ള അല്ലേ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നും ഇങ്ങനെ ഒരു ഒരു ആരാധകൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ തോന്നും. അത്രത്തോളം നമ്മളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പലരുടെയും ഒരു വികാരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മോഹൻലാൽ എന്നൊരു പേര് കേൾക്കുമ്പോൾ അല്ലെ, അദ്ദേഹം ഈ ആറാം തമ്പുരാനിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മുണ്ടും മടക്കി കുത്തി ഓടി വരുന്നൊക്കെ ഒരു സീൻ ഉണ്ട്. അതാണ്
1: തുടക്കത്തിൽ നമ്മുടെ മഞ്ജു വാര്യർ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് വളരെ നോർമൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്.
0: അങ്ങനെയാണ് ഓടുന്നൊക്കെ വരുന്ന ഒരു ആ ഒരു അദ്ദേഹം പെട്ടെന്ന് ഓടിയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു നരസിംഹത്തിലായിരിക്കണം. അപ്പൊ ആ ഒരു സീനൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗൂസ്ബംസ് ഒക്കെ വരും.
1: അതെ അതെ അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ റൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഇമോഷനിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഏറ്റവും നിങ്ങൾക്കൊരു കോമഡി എന്ന രീതിയിൽ തോന്നിയിട്ടുള്ള കുറെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേലു അല്ലു ലേലു അല്ലു, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രണയത്തിന്റെ പ്രപ്പോസൽ എന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ കോമഡിയിലൂടെയാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. രസമാണ് കേൾക്കാൻ ഇങ്ങനെ ഇത്രയും ഒരു രീതിയിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ട്രസ് ചോദിക്കുമ്പോൾ അതിങ്ങനെ രസമായിട്ട് ഇങ്ങനെ നോക്കി സ്റ്റിൽ ഐ ലവ് യു
0: പറയുമ്പോൾ ആക്ട്രസ് ഒന്നുമില്ല അവിടെ, അവർ കഥാപാത്രത്തിന് അപ്പുറം അവരവിടെ ജീവിക്കുകയാണ്.
1: തീർച്ചയായും. അപ്പൊ അങ്ങനെ കഥാപാത്രങ്ങളിലൂടെയും ഡയലോഗ്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഏതായിരിക്കും ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മിക്ക്
0: നമുക്ക് ആ അധിപനില്ലേ ആ ഒരു ഡയലോഗ്?
1: അതെ അതെ, ഏറ്റവും കോമഡി ആയിട്ട് തോന്നല്ലേ. യെസ്, അത് നമുക്കൊന്ന് കേൾക്കാല്ലേ.
2: ശ്യാമ മേഘമേനി ഇത് കുല സ്നേഹത്തൂതുമായി.
3: ഹലോ, ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ? അല്ലേ, ഇത് നീ നേരത്തെ പറഞ്ഞോളാ, ഓടാതാ.
2: അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേനി ഇത് കുല സ്നേഹത്തൂതുമായി വാ.
3: ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ യതുകുല. അതെ രാധിക, ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം.
4: സോറി.
3: ആ അതെന്ത് സോറി ആശാനെ? ഏ അതെ, എനിക്കേ, ഹലോ, എനിക്കേ അഭിനന്ദനെ അറിയിക്കാനേ.
4: പ്രതികരണത്തിൽ ചോദിച്ചാ മതി.
3: എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാണോ ഇടോ, ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. എന്റെ അഡ്രസ് കല്യാണം കഴിക്കാൻ തന്നെ, തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട, താൻ ആ പരിപാടി ഇടയ്ക്ക് കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാണോ, ഞാനോ, ഞാൻ നിന്റെ തൊണ്ട.
2: വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ, അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ, ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ, ഞാൻ നിന്റെ തന്തയാണോ? തന്ത
1: യെസ്. അപ്പോ നമ്മൾ എന്തായാലും അതൊരു എപ്പോഴും ഒരു എവർ ഗ്രീൻ എന്ന രീതിയിലൊരു കോമഡി തന്നെയാണ് ലാലേട്ടൻ. അത് എപ്പൊ കേട്ടാലും നമുക്ക് ആ സിറ്റുവേഷൻ അറിയാം. ദൂരദർശനിലോട്ട് വിളിക്കുകയാണ്, അത് ആ ഒരു ടൈപ്പ് ആ ഒരു എന്താ പറയാ ഡയല് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ശ്യാമ മേഘമേ നീ എന്ത് കുലസ് ആ ഒരു രീതി വാ എന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ ടൈപ്പ് കഴിഞ്ഞ് കോളിലോട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെ പലപ്പോഴും അദ്ദേഹം തന്നെ പറയുകയും അല്ലെങ്കിൽ സംവിധായകർ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൈയിൽ നിന്നിടുന്ന കാര്യങ്ങൾ അങ്ങനെ കൈ ഒരുപാട് അങ്ങനെയുള്ള കുറേ നടന്മാരാണെങ്കിലും നടികളാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത്രയും ഒരു രാക്ഷസ നടികർ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നു മോഹൻലാൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ എപ്പോഴും ഒരു ഹിറ്റ് എന്ന

0: വരെ നിലനിൽക്കുന്ന ഒരു കോമഡിയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്.
1: ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്കത് ഒരു അത്രയും വളരെ മനോഹരമായ ഒരു കോമഡിയാണ് അല്ലേ. എനിക്ക് തോന്നുന്നത് കേൾക്കുന്നവരെല്ലാം നല്ല രീതിയിൽ ചിരിച്ചതുകൊണ്ട് തന്നെ
0: അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒത്തിരി കോമഡികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മെസ്സേജിലേക്കൊക്കെ പോവാം അല്ലേ.
1: അത് രാവിലെ നമ്മൾക്കൊരു കുറച്ച് സമയ പരിമിതി മൂലം നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പാടി കേൾപ്പിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ പാട്ടുകളൊന്നും കേൾപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ അതെല്ലാം ആ ഒരു പ്രശ്നമെല്ലാം നമ്മൾ ഇപ്പൊ പരിഹരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സമിത കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അവർ ഇച്ചിരി ഉള്ളൂ, പക്ഷെ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കേൾപ്പിക്കാം അല്ലേ.
0: അതെ.
2: പാട്ടല്ലി അല്ലി മരൽ കാവിൽ പൂരം കാണാൻ എനിക്കറിയില്ല.
0: എനിക്കറിയില്ല.
1: നമ്മുടെ സമിതക്കുട്ടി സ്കൂളൊക്കെ തുറക്കാനുള്ളൊരു എന്താ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്.
0: അതിന്റെ ഇടയ്ക്ക് എനിക്കറിയില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ശ്രമിക്കുകയാണ്. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ പാട്ടുകളും സിനിമകളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. സംസാരിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ആരാണ് ഇഷ്ടം, അത് ലാലേട്ടനാണ് ഇഷ്ടം എന്ന രീതിയിൽ തന്നെയാണ് മൂവി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രസകരമായിട്ട് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ കവിത ചേച്ചി ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ പാട്ടും കൂടെ ഒന്ന് കേൾക്കാം.
2: അല്ലേ.

0: ബാക്കി എവിടെ?
1: അതെ, ബാക്കി ഇവിടെ. അപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ, സ്പെഷ്യൽ ലൈവിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്, നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം, അല്ലേ? ആ ചിത്രത്തിലൊരു പാട്ടുണ്ട്, അത് പാടി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടങ് ട്വിസ്റ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്പീഡിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടൈമിൽ,
0: അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ സെയിം ആ ഒരു സ്പീഡിൽ.
1: അതെ, അപ്പോൾ ഒന്ന് പാടാൻ ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് പറയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിതാണ്, കളകളമിളകും ഒരരിവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. യെസ്, അപ്പോൾ ശ്രീലക്ഷ്മി ഒന്ന് ട്രൈ ചെയ്തേ.
0: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു കുളിർ ഒരു പുളകം.
1: അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു ചെയ്തുകൊണ്ടേ ഇരിക്കും, നമുക്ക് നോക്കാം ഇത് ആര് പറയുമെന്നുള്ളത്.
0: അതും
1: കൂടെ അയക്കണമെങ്കിൽ നല്ലതായിരിക്കും, പക്ഷെ ലാസ്റ്റ് നമ്മൾ ആ പാട്ടൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പം ഈ ഒരു ഡയലോഗ് നിങ്ങളൊരു ടങ് ട്വിസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അയച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ഗാന്ധർവൻ എന്ന ചിത്രത്തിലെ വളരെ സൂപ്പറായിട്ടുള്ളൊരു സോങ് ഉണ്ട്, വെങ്കടേഷ് സാറിൻ്റെ ഒരു സംഗീത സംവിധാനത്തിലെത്തിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്,
2: നാർക്കോട്ടിക്സ് ഇസ് എ
1: ഡർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീ ചെയ്യില്ല.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ പാട്ടുകൾ, ഡയലോഗ്സുകൾ, ചിരി നിർത്താൻ സാധിക്കാത്ത രീതിയിൽ കോമഡി സീനുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയാണ്. പെട്ടെന്ന് നിങ്ങൾ അയച്ചോളൂ നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെയാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സിനിമകൾ കഥാപാത്രങ്ങളൊക്കെ റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
4: അത് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു നൊസ്റ്റുമൊക്കെ വരും അല്ലേ. നമ്മൾ ഈ ഇപ്പോൾ കേട്ടൊരു ഡയലോഗും പെട്ടെന്ന് പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വീട്ടിനടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ടിരുന്നായിരിക്കും നമ്മൾ സിനിമ കാണുന്നത് അല്ലേ. അപ്പോൾ ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ ടി വി ഉണ്ടാവുക, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഒരുമിച്ചിരിക്കൽ അല്ലെ, ആരും കൂടി ചേരലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
3: പല സമയത്തും ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പറയുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളൊരു വാക്യം, പക്ഷെ അത് സിനിമയിൽ വളരെ ഇമോഷണൽ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഫ്രണ്ട്സ് സർക്കിളിൽ അത് പറയുന്ന ടൈമിൽ വളരെ എനിക്ക് സങ്കടം തോന്നാറുണ്ട്, അതൊരു ചിരിയായി മാറാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നെല്ലാം ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്.
4: പക്ഷെ ഒരു സിനിമയിൽ നമുക്ക് ഒരിക്കലും,
3: അതെ, അത് സിനിമയിൽ ഏറ്റവും അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഡയലോഗാണ്.
4: അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കവിത ചേച്ചി പറയുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ രണ്ടു പേർക്കും. ലാലേട്ടൻ്റെ ശരീരഭാഷ മറ്റൊരു നടനും ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത്. തന്മാത്ര എന്ന സിനിമയെ പോലെ കീർത്തി ചക്രയിലെ അഭിനയം സൂപ്പറല്ലേ. അതിലെ അഭിനയത്തിന് ലെഫ്റ്റനന്റ് കേണൽ പദവിയും ലഭിച്ചല്ലോ. തേന്മാവിൻ കൊമ്പത്ത് എന്ന ഫിലിമിലെ ആര് കാറത്തുപ്പി എന്ന ചോദ്യം അല്ലേ, പെട്ടെന്ന് അത് ആ ഒരു ഡയലോഗൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അതിലെ തമാശയും യോധ സിനിമയിലെ കഥാപാത്രം ചിത്രം സിനിമയിലെ അവസാന ഒരു സീൻ പറഞ്ഞതുപോലെ അതേപോലെ

0: ചില നോട്ടം, ചില ചിരി, ചിലപ്പോൾ ഓടുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരുപാടാണ്, നിർത്താൻ പാടാണ് എന്ന് പറഞ്ഞ ചേച്ചി
1: മെസ്സേജ് അയക്കുകയാണ് അല്ലെ. അപ്പൊ അതിങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ് നിർത്താൻ പറ്റില്ല. എങ്കിലും പ്രണയം, പ്രണയത്തിന്റെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, പല വേർഷനായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രണയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വന്ദനം എന്ന ചിത്രത്തിലൊരു ഡയലോഗ് ഉണ്ട്, അത് നമുക്ക് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കണം. അത് നമുക്കൊന്ന് കേട്ടാലോ, കേൾക്കാം.
2: എന്നോട് പറ, ഐ ലവ് യു,
3: ഐ ലവ് യു,
2: ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയും, ഐ ലവ് യു,
3: ഐ ലവ് യു,
2: ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്കും പ്രശ്നമൊന്നുമല്ല, ഞാൻ പറഞ്ഞേക്കാം. എം ഡി എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു, ഐ ലവ് യു. എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച്
3: കെട്ടിപ്പിടിച്ച്.
1: അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രണയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നല്ല രസമായിട്ട് ഇന്നും ഇപ്പോഴും, ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവർക്കും ആ ഒരു ഒരു വാക്യമാണെങ്കിലും ആ ഒരു രീതിയാണെങ്കിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ എഫക്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു ഔട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ആ ഒരു രീതിയിലൊന്നും നമ്മൾ തോന്നാറില്ല. ഇപ്പോഴും അതൊരു ഫ്രഷ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഭംഗി അതാണ്, അഭിനയത്തിൻ്റെ ഇപ്പോഴും പുതുമ നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും, അത് തന്നെയാണ് അദ്ദേഹത്തിന് അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
0: ഞാനിങ്ങനെ ആദ്യം പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സിനിമയിൽ ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഐ ലവ് യു പറയല്ലേ, ആ ഒരു ജോലിക്ക് പോകണം എന്നാലൊട്ട് ഐ ലവ് യു പറയാനും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ജോലി നഷ്ടപ്പെടാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഐ ലവ് യു പറഞ്ഞേ പറ്റുള്ളൂ. അവസാന നിമിഷം ഇയാൾ പോയി പറയുമോ, ദൈവമേ ഐ ലവ് യു എന്ന് പറയുന്നത് പോലെ ആ ഒരു വളരെ രസകരമായിട്ട് രണ്ടുപേരും നമ്മളെ ഇങ്ങനെ,
1: ഡയലോഗിനെ പറ്റി പറഞ്ഞപ്പോ ശ്രീലക്ഷ്മി, നമുക്കിപ്പ വന്ന് വന്ന് നമുക്ക് ഈ ശബ്ദത്തിലൂടെ മനസ്സിലാക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ ശബ്ദത്തിന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ സാറിന്റെ ആ ഒരു വോയിസിന്റെ മോഡുലേഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഐ ലവ് യു എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി മാമാണ് അതിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സിന് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ രണ്ടും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നതാണ് ആ ഒരു സ്പോട്ടിൽ നമ്മൾ കാണുന്നുണ്ടായത്. ആ ഒരു മോഡുലേഷന്റെ റേഞ്ച് തന്നെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, ഓ വാവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് തോന്നുകയാണ് അല്ലേ.
0: അതെ, ആ ഒരു ശബ്ദത്തിലൂടെ ആ ഒരു അഭിനയത്തിനൊരു കംപ്ലീറ്റ് അല്ലെ,
1: അതെ,
0: അത് കൊണ്ടുവരാണ്
1: ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഐ ലവ് യു പറയാനൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8484857 85.
0: അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഒരു വോയിസ് ഒക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നത്? കളകള മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിയിൽ ഒരു പുളകം അല്ലേ.
1: അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി കറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഇത്.
0: രണ്ടാമത്തെ വരെ ഞാൻ പറയില്ല.
1: അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞ് ട്രൈ ചെയ്ത് വോയിസ് അയക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ മോഹൻലാൽ സാറിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഡയലോഗ്സിലൂടെ അദ്ദേഹത്തിലൂടെ കടന്നു പോകുമ്പോൾ നദിയാ മൊയ്തുവും അദ്ദേഹവും ചേർന്നിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതിലൊരു കോമഡി സീനുണ്ട്, നല്ല രസമാണ് അത് കേൾക്കാൻ.
0: അതായത് ഒരുപാട് പേര് ആ ഒരു കോമഡി സീൻ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പലരും റീലൊക്കെ
1: ചെയ്തിട്ടുണ്ട്. അത് ഇന്നും അതൊരു ട്രെൻഡ് ലിസ്റ്റിൽ നിലനിൽക്കുന്നതാണ്.
0: പലപ്പോഴും ആ ഒരു ഒരു ഒരു ഉപകരണമുണ്ട് സമയത്ത് പലപ്പോഴും.
1: എനിക്ക് തോന്നുന്നു ആ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അത് അതിനൊരു ഭംഗി നശിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ
0: നമുക്ക് എന്തായാലും ആ ഒരു കോമഡി കേട്ടിട്ട് പെട്ടെന്ന്
1: തിരികെത്താം.
4: ഭയങ്കര ബോറാ, കുറച്ച് സ്മോൾ സൈസാ ചേരുന്നത്.
5: ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ.
4: എന്ത് പ്രത്യേകത?
5: ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല,
4: പിന്നെ
5: ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല.
4: എന്താ?
5: ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി.
4: ഹേ, അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല.
5: വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നു?
4: ഇല്ല, ഐ ആം ബിസി, യു മൈ ഗോ പ്ലീസ്.
5: മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് പറ്റുവാണെങ്കിലും വെച്ചോ.
4: ഓഹോ, കാണാം
5: കാണാം.
4: ആ കാണാം.
1: യെസ്. അപ്പൊ ആ ഒരു മഞ്ഞ റോസിയിൽ ഇങ്ങനെ തുടങ്ങിയ ഒരു ഫൈറ്റ് ആണ്, അത് രസകരമായിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തു. പെട്ടെന്ന് അങ്ങനൊരു കണ്ണാടി ഇല്ല എങ്കിൽ കൂടി മോഹൻലാൽ അവിടെ ഒന്ന് പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സീനാണ് ഇന്ന്
0: പേടിച്ചില്ല നല്ലതുപോലെ പേടിച്ചു.
1: യെസ്. അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ കുറെ എക്സ്പ്രഷൻസും പിന്നീട് സുകുമാരിയുടെ അടുത്ത് ചെല്ലുന്ന ടൈമിൽ അദ്ദേഹം ഇങ്ങനെ കിടന്ന് ഉരുണ്ട് ആ ഒരു രസ

0: എന്നുള്ളൊരു ഒരു ഭാഗമാണ് ആ സിനിമയിലെ. പക്ഷെ പിന്നീട് പിന്നീട് വരുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നോക്കുക ദൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രം. അപ്പൊ അതിൽ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അല്ലേ.
1: അതെ. അപ്പോൾ നമ്മളിങ്ങനെ പ്രണയത്തെ പറ്റി, അദ്ദേഹത്തിന്റെ ഒരു പ്രണയത്തെ പറ്റിയൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം.
2: കിളുകിൽ പമ്പരം തിരിയും മാനസം, അറിയാതമ്പിളി മയങ്ങുവാവോ, ചാഞ്ചക്കം ചാഞ്ചക്കം.
1: നമ്മുടെ റഷീദ് ചേച്ചിയാണ് ആ ഒരു പാട്ട് പാടി അയച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് സുചിത്ര ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്, വന്ദനം ഇന്നും ഒരു വേദനയാണ് തരുന്നത്. പിന്നെ പ്രണയത്തിലെ സുഖമില്ലാതെ കിടക്കുന്ന ആ ഒരു പ്രണയം സിനിമയിൽ സുഖമില്ലാതെ കിടക്കുന്ന മോഹൻലാൽ, എന്തോ ഇഷ്ടമാണ് എനിക്ക്, എൻ്റെയും പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും മെസ്സേജുകളൊക്കെ അയക്കുക. അപ്പോൾ നമ്മളുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, നമുക്ക് പ്രണയത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു പ്രണയ ഗാനം കേൾക്കാം അല്ലേ.
1: അതെ, ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീവ അച്ഛന്റെ കാൽവരലിലെ രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം, നിനക്ക് ആശ തീർക്കാം.

0: Once again, welcome back to Radio Santhwanam 90.4 FM. Mohanlal birthday special live ലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലെ. ലാലേട്ടനെ പറ്റി എന്ത് എത്ര പറഞ്ഞാലും ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ അനർഗള നിർഗളമായിട്ട് ഇങ്ങനെ പോവുകയാണ്.
1: അതെ, 1960
0: May 21 പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായിട്ട് ജനിച്ച, അല്ലെങ്കിൽ ആ ഒരു ജന്മം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണ്ടി, ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിറന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിറവി കൊണ്ട് മലയാളത്തിൽ വിസ്മയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്ക സമയത്ത് ഈ ഒരു തോള് ചരിഞ്ഞുള്ളൊരു നൃത്തയൊക്കെ കണ്ടപ്പോൾ ആളുകൾ റിജക്റ്റ് ചെയ്തപ്പോൾ പിന്നീട് പലരും അദ്ദേഹത്തിനെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തു. ആ ഒരു ടൈമിൽ നെടുമുടി സാർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പണ്ടൊരാൾ തോള് ചരിച്ചപ്പോൾ അതിനെ നേരെയാക്കാൻ നോക്കി, പക്ഷേ ഇന്ന് ആ ഒരു തോളിലാണ് മലയാള സിനിമ തന്നെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ആ ഒരു യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ വളരെ അഭിമാനത്തോടു കൂടി തോന്നുന്നത് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളതാണ് അല്ലേ. മലയാളികൾ തീർച്ചയായും സ്വകാര്യ അഹങ്കാരമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന അത്ഭുതം എന്ന് തന്നെ പറയാൻ പറ്റുന്ന മോഹൻലാൽ സാറിൻ്റെ പിറന്നാൾ ദിവസം വളരെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കോമഡിയിലൂടെ, മാസ് സീൻസിലൂടെ, ഇമോഷൻസിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ഒരുപാട് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു.
1: അതെ, നമുക്ക് ഇനി നമ്മളുടെ ഒരു സമയമില്ല അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ചോദ്യം എന്താ, നമ്മുടെ ആദ്യം ചോദിക്കുകയുണ്ടായി, എന്തായിരുന്നത്?
0: കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. യെസ്, അപ്പോൾ ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ സ്റ്റാർട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ടങ് ട്വിസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്.
1: ട്രൈ ചെയ്തു, ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ട്രൈ അങ്ങനെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും ആ ഒരു മാത്രമേ അയച്ചിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല, നമുക്കതൊന്ന് കേട്ടോ. നമ്മുടെ ശ്രീജി ചേച്ചി അയച്ചിരിക്കുന്ന ഒരു വോയിസ് കേൾക്കാം.
0: എന്തായാലും നമ്മുടെ ചേച്ചി അതായത് ശ്രോതാക്കൾ എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറച്ച് ടഫൊക്കെയാണ്, നമുക്ക് പറയാൻ പറ്റില്ലേ?
1: അതെ, പറ്റി പോയി. അപ്പൊ നമ്മുടെ റഷീദ് ചേച്ചി ഒരു വോയിസ് ഇട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. അതേപോലെ നമുക്ക് വേറൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റീജ് ചേച്ചിയാണ്. ചേച്ചിക്ക് പറയുന്നത്, ചേച്ചി ലാലേട്ടന്റെ യോധ മൂവി വളരെ വ്യത്യസ്തമായിട്ടൊരു മൂവി ആയിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞ ചേച്ചി ഒരു മെസ്സേജ് ഇട്ടുണ്ട്, കൂടാതെ ഇങ്ങനെ ഒരു വോയിസും ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
2: കളകളം ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം.

0: ഇതിൻ്റെ ഒരു ബാക്കി ഒരു വരി കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇതെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത്രയും എല്ലാവരും ഇത്തരത്തിലൊക്കെ എന്താ ഒരു വോയിസ് കിട്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും എല്ലാവരും ഇത്തരത്തിലൊക്കെ ഒരു മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
1: യെസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത് മോഹൻലാൽ നടന വിസ്മയം ഇനിയും മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും തുടരും എന്ന് തന്നെ നമുക്ക് പറഞ്ഞു നിർത്താം. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
0: ഞാൻ ശ്രീലക്ഷ്മി,
1: നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നത് നമ്മുടെ ആദർശ് അജയാണ്. മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ സൂപ്പർ സോങ്ങോട് കൂടി ദാ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447249678

0: ഫോർ എഫ് എമ്മിൽ ഇനി കേൾക്കാം എൻറിക്കോ മായാഗീതം.
1: സംഗീതത്തിന്റെ ഗാന സരസ്വതി, ദിവ്യ ശബ്ദവുമായി ഒരു ഗായിക. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജ പ്രേം. എൻറിക്കോ അവതരിപ്പിക്കുന്ന മായാഗീതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മാന്ത്രിക ശബ്ദമുള്ള ഗായിക എസ് ജാനകിയമ്മ ശബ്ദത്തിന് എന്നും പുതുമ തന്നെ. കേട്ടാലും കേട്ടാലും മതി വരില്ല. ജാനകിയമ്മയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖാനുഭൂതിക്ക് കാരണം ജാനകിയമ്മയുടെ മാസ്മരമായ ശബ്ദം തന്നെയാണ്. ജാനകിയമ്മയുടെ മനോഹരമായ പാട്ടുകൾ ആസ്വദിക്കാം എൻറിക്കോ മായാഗീതത്തിലൂടെ.
2: യൗവനം തന്ന വീണയിൽ പൂത്ത സ്വപ്നമേ.
1: ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഗാനം. 1979 ശുദ്ധികലശം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് ശ്യാം സർ സംഗീതം പകർന്നു. ജാനകിയമ്മയുടെ എത്ര കേട്ടാലും മതിവരാത്ത ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം എൻറിക്കോ മായാഗീതത്തിലൂടെ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.

സത്യഹരിത നായകൻ പ്രേം നസീറും പ്രിയ നായിക സീമയും അഭിനയിച്ച് അനശ്വരമാക്കിയ 1979 പ്രഭു എന്ന ചിത്രത്തിലെ ഈ ഗാനം ജാനകിയമ്മ അത്രമേൽ മനോഹരമായി പാടി. ശ്രീ ശങ്കർ ഗണേശ് സംഗീതം പകർന്ന ഈ ഗാനം ആസ്വദിച്ചു വരാം എൻറിക്കോ മായാഗീതത്തിലൂടെ.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
1: '80s ദൂരമരിക എന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം സുകുമാരനും അംബികയും ഒന്നിച്ചഭിനയിച്ച ഈ ഗാനത്തിലെ ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയപ്പോൾ പ്രേക്ഷക മനസ്സിനെ തൊട്ടുണർത്തിയ പ്രണയഗാനം രൂപം കൊണ്ടു. ജാനകിയമ്മ മനോഹരമായി ആലപിച്ച ഈ ഗാനം കേട്ടുവരാം അടുത്തതായി എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: നമ്മുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായാത്ത ജാനകി അമ്മയുടെയും മധുര സ്വരം, ഇന്നും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന കടൽ കാക്കകൾ എന്ന സിനിമയിലെ ഈ ഗാനത്തിന് പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾക്ക് എ.ടി. ഉമ്മർ സംഗീതം നൽകി. ഈ ഗാനം നമുക്ക് ഒന്നിച്ചാസ്വദിക്കാം അടുത്തതായി. എൻട്രിക്കോ മായാ

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരിച്ചുവരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: വസന്തമേ നീ വന്നു വിളിച്ചാൽ,
3: യുഗങ്ങൾക്കും അപ്പുറം നിലനിൽക്കുന്ന നിത്യഹരിത ശബ്ദം. ഹൃദയമേ സാക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ തൂലികയിൽ വിരിഞ്ഞ ആത്മാവായ വരികൾക്ക് എസ് വിശ്വനാഥൻ സർ തന്റെ സംഗീതത്താൽ ഉടൽ നൽകി. ഈ സംഗീതമാകുന്ന ഉടലിന് തന്റെ സ്വരത്താൽ ജീവൻ നൽകി എസ് ജാനകിയമ്മ. ഈ മധുര സ്വരവും നമുക്ക് ആസ്വദിച്ചു വരാം എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: You're listening to Radio Swandaram 90.4 FM. Stay tuned.
1: തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: വളകിലുക്കും തളകിലുക്കും വായാട് കിളിയുടെ ചിരി മുഴക്കും.
3: 1985 പുറത്തിറങ്ങിയ ചില്ലുകൂടാരം എന്ന ചിത്രത്തിലെ ഈ പ്രശസ്തമായ ഗാനത്തിന്റെ വരികൾ രചിച്ചത് പൂവച്ചൽ ഖാദറാണ്. ഈ മനോഹരമായ വരികൾക്ക് എടി ഉമ്മർ ഈണം പകർന്നു. ജാനകിയമ്മ ആലപിച്ച് പ്രേക്ഷക ഹൃദയം കവർന്ന ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: ഇതിഹാസ ഗായിക ജാനകിയമ്മയുടെ ഗീതങ്ങൾ മനസ്സാൽ സ്പർശിച്ച് മനസ്സ് നിറഞ്ഞുവെന്ന് കരുതുന്നു. തിരികെ വരാം മനസ്സിനെ മയക്കും ഗാനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ എൻട്രിക്കോ അവതരിപ്പിക്കുന്ന മായാഗീതത്തിലൂടെ. ദിസ് ഇസ് പൂജ പ്രേം സൈനിങ് ഓഫ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വൈശാഖ് സംവിധാനം ചെയ്ത് 2010 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് പോക്കിരി രാജ. മമ്മൂട്ടി, പൃഥ്വിരാജ്, സിദ്ദിഖ്, ശ്രീയ ശരൺ, നെടുമുടി വേണു എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ സഹോദരന്റെ വേഷത്തിൽ വന്ന ചിത്രം. പ്രണയിക്കാത്തവർ പോലും പ്രണയിച്ചു പോകുന്ന ഒരു പാട്ട്, അതാണിന്ന് ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടി. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ വേറിട്ട സംഗീതം, വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് കോമ്പോസിഷൻ ഓഫ് ജാസി ഗിഫ്റ്റ്, സുജാതയുടെ തേനൂറുന്ന സ്വരം, ഗന്ധർവ ഗായകന്റെ റൊമാൻറ്റിക് ടച്ച്, ദാസേട്ടൻ 70-ാം വയസ്സിൽ പാടിത്തകർത്ത ഗാനം, അതും ഇത്ര റൊമാൻറ്റിക്കായി. മണി

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ 8848557785. നിങ്ങളുടെ പേരും സ്ഥലവും രേഖപ്പെടുത്താൻ മറക്കരുത്. ചാമരം 1980 പുറത്തിറങ്ങിയ ചിത്രം. ജോൺ ബോളിന്റെ തിരക്കഥയ്ക്ക് ഭരതന്റെ സംവിധാനം. നെടുമുടി വേണു, സറീന വഹാബ്, പ്രതാപ് പോത്തൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ബാലകൃഷ്ണൻ മങ്ങാടിന്റെ കഥ. ജോൺസൺ മാസ്റ്ററിന്റെ പശ്ചാത്തല സംഗീതം. പൂവച്ചൽ ഖാദറിന്റെ ജീവസുറ്റ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. എത്ര തവണ കേട്ടാലും മതിവരാത്ത ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ജാനകിയമ്മയാണ്. ഹൃദയസ്പർശിയായ ഗാനം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ജോൺ പോളിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. 1987 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ആ വർഷത്തെ ജനപ്രീതി നേടിയ ചിത്രം, മികച്ച നടൻ എന്നീ കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. നെടുമുടി വേണു, ഉർവശി ശാരദ, പാർവതി, ദേവൻ എന്നിവരുടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ. കുട്ടികളില്ലാത്ത രാവണ്യമാഷിന്റെയും സരസ്വതി ടീച്ചറിന്റെയും ജീവിതത്തിലേക്ക് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടമായി മായ എത്തുന്നതും തുടർന്ന് അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ONV മാഷിന്റെ കവിത തുളുമ്പുന്ന വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം, ദാസേട്ടന്റെ പകരം വയ്ക്കാനില്ലാത്ത ആലാപനം, ഏറെ ഇഷ്ടം ഈ ഗാനം, ഇന്നും കേരളീയർ നെഞ്ചോട് ചേർക്കുന്ന ഗാനം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി പഞ്ചാഗ്നി. എം ടി വാസുദേവൻ നായർ എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം. കഥയുടെ മുഖ്യ പ്രമേയം നക്സൽ പ്രവർത്തനമാണ്. മോഹൻലാൽ, ഗീത, നദിയ മൊയ്തു, തിലകൻ, ദേവൻ, നെടുമുടി വേണു തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ശക്തമായ ഫെമിനിസ്റ്റ് കഥാപാത്രമാണ് ഹരിഹരന്റെ പഞ്ചാഗ്നിയിലെ ഗീത അവതരിപ്പിച്ച ഇന്ദിര. ഒ എൻ വിയുടെ അതിമനോഹരമായ വരികൾക്ക് ബോംബെ രവിയുടെ തനതായ ശൈലിയിലുള്ള സംഗീതം. ഇതിലെ പശ്ചാത്തല സംഗീതവും മികച്ചതാണ്. ഗീതയും നമ്മളെ വിട്ടുപോയ നടി ചിത്രയും മുരളിയും ഈ ഗാനരംഗം അവിസ്മരണീയമാക്കി. മനസ്സിൽ വേദനയോടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു സോങ്. നടി ചിത്രയ്ക്ക് വേണ്ടി ചിത്ര ആലപിച്ച ഗാനം. ഒരു ചിത്ര ശബ്ദഭാവങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു, മറ്റൊരു ചിത്ര മുഖഭാവങ്ങൾ കൊണ്ടും. പാട്ട് കേട്ടുവരും.

Music with Radio Sandvanam 90.4 FM. ഗാനവീഥി തുടരുന്നു. കമൽ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പെരുമഴക്കാലം. ദിലീപ്, മീര ജാസ്മിൻ, കാവ്യ മാധവൻ, വിനീത് എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ഒരു കൈപ്പിഴവന്റെ പേരിൽ രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെ തോരാമഴയിലൂടെ ടി ആർ റസാഖ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. മീര ജാസ്മിൻ്റെ റസിയയും കാവ്യ മാധവൻ്റെ ഗംഗയും മികവുറ്റ കഥാപാത്രങ്ങളായിരുന്നു. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും നാഷണൽ ഫിലിം അവാർഡും ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസും ഈ ചിത്രം കരസ്ഥമാക്കി. കൈതപ്പുറം തിരുമേനിയുടെ തൂലികയിൽ പിറന്ന മനോഹരമായ ഗാനങ്ങൾക്ക് എം ജയചന്ദ്രൻ എന്ന പ്രതിഭയുടെ ഈണം. ഒരുപിടി മികച്ച ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രനും സുജാതാ മോഹനും ആലപിച്ച ഒരു സുന്ദര ഗാനത്തിലേക്ക്.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. ലാൽജോ സംവിധാനം ചെയ്ത് ദിലീപും കാവ്യ മാധവനും നായികാ നായകന്മാരായി 2002 പ്രദർശനത്തിനെത്തിയ ഹാസ്യപ്രധാനമായ ചലച്ചിത്രമാണ് മീശ മാധവൻ. രഞ്ജൻ പ്രമോദാണ് രചന. നല്ല സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം ഇതേ പേരിൽ തമിഴിലും ദൊൻഗഡു എന്ന പേരിൽ തെലുങ്കിലും പുനർനിർമ്മിക്കുകയുണ്ടായി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികൾക്ക് വിദ്യാസാഗറിന്റെ തനത് ശൈലിയിലുള്ള ഈണം. റിമി ടോമിയുടെ ആദ്യ ഗാനം. റിമി ടോമിയുടെയും ശങ്കർ മഹാദേവന്റെയും തകർപ്പൻ ആലാപനം. ഈ പാട്ടുണ്ടാക്കിയതോളം ചെറുതല്ല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. നെടുങ്ങോലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം June 5 രാവിലെ 11 ഓഫീസിൽ നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ആശ്രാമം നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരവും പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് രാമദാസ് ചിത്രരചനാ മത്സരത്തിന് നേതൃത്വം നൽകി. ഡിവിഷൻ കൌൺസിലർ സി സുരേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. മേലെ വീട്ടിൽ നാഗരാജക്കാവ് കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഇടവമാസ ആയില്യ പൂജ വെള്ളിയാഴ്ച നടത്തും. അഗ്നിബാധയിൽ നിന്ന് രോഗികളെ രക്ഷിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ എസ് മഞ്ജുളയെ പനച്ചിവിള കൈരളി പുരുഷ സ്വയം സഹായ സംഘം ആദരിച്ചു. മുൻമന്ത്രി കെ രാജു മൊമന്റോ നൽകി. NS പബ്ലിക് ലൈബ്രറിയും NS നഴ്സിംഗ് കോളേജും സംയുക്തമായി വായനക്കളരി സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യാവസായിക ഏകോപന സമിതി കരിക്കോട് യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനവും യൂണിറ്റ് സമ്മേളനവും തിരഞ്ഞെടുപ്പും 5 PM 5:30 നടത്തും. മന്ത്രി PC വിഷ്ണുനാഥ് വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് സമ്മേളനം KVVES ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്യും. ചവറ BJM സർക്കാർ കോളേജ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചാത്തന്നൂർ ശ്രീനാരായണ കോളേജ്, കൊല്ലം SN വനിതാ കോളേജ്, കൊല്ലം SN കോളേജുകളിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് ഓൺ കോൺട്രാക്ട് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം May 25 ഉച്ചയ്ക്ക് 1:30 ചവറ ബേബി ജോൺ മെമ്മോറിയൽ സർക്കാർ കോളേജിൽ നടത്തും. വിശദ വിവരങ്ങൾക്ക് 9188900168 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9188900168. തൊഴിൽ വകുപ്പിന് കീഴിൽ ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പ്രകാരം സൌജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. MEP സൂപ്പർവൈസർ, മെയിന്റനൻസ്, റോഡ്വേ സർവേയർ, സോളാർ ടെക്നീഷ്യൻ, കോമീസ് ഷെഫ് എന്നീ കോഴ്സുകളിലാണ് പരിശീലനം. 18 പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവയുമായി May 30 മുൻപായി ചവറ IIC ഹാജരാകണം. നേരിട്ടെത്താൻ സാധിക്കാത്തവർക്ക് രജിസ്ട്രേഷന് 8078980000 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പരിശീലനം June 1 ആണ്.

ആരംഭിക്കും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ഇന്ന് മെയ് 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

0: రేడియో శాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഇന്ന് മെയ് 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: ചരിത്രത്തിൽ ഇന്ന് May 21, ഡെന്നിസ് ജോൺസൺ ആദ്യമായി സൈക്കിൾ നിരത്തിലിറക്കിയതും ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ അടിമത്തം നിരത്തിലാക്കിയതും ഫിഫ പാരീസിൽ നിലവിൽ വന്നതുമൊക്കെ ഒരു May 21. May 21 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 21, മലബാർ പ്രവിശ്യ ബോംബെയിൽ നിന്ന് വേർപ്പെടുത്തി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കി തീർത്തത് 1800 May 21. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ അടിമത്തം നിർത്തലാക്കിയത് 1851 May 21. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ കപ്പൽചാൽ വിക്ടോറിയ രാജ്ഞി ഔദ്യോഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് 1894 May 21. ഫിഫ പാരീസിൽ നിലവിൽ വന്നത് 1904 May 21. കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് 1916 May 21. കെ കേളപ്പനായിരുന്നു ആദ്യത്തെ ഹെഡ്മാസ്റ്റർ. 8 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എവറസ്റ്റ് കീഴടക്കി പിസ ദോർജി ചരിത്രം സൃഷ്ടിച്ചത് 2004 May 20.

രണ്ട് തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായി ഇന്ത്യയുടെ അൻഷു ജൻസപ് മാറിയത് 2017 May 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഷൻഗംഗ ജലവൈദ്യുതി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2018 May 21

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: You're listening to Radio Swandanam 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.

അധിഭൂതം എന്ന് പറഞ്ഞാല് ദേഹാദി സംഘാതം, എല്ലാ മെറ്റീരിയൽ ആസ്പെക്റ്റും, അപരാപ്രകൃതി. മനസ്സിലാവുന്നില്ലേ? അപരാപ്രകൃതിയിൽ എത്ര ആസ്പെക്ട്സ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്? പോയോ? എട്ട്. ഏതൊക്കെയാ? പഞ്ചഭൂതവും മനസ്സ്, ബുദ്ധി, അഹങ്കാരം. 5+3 എട്ട്. അപരാപ്രകൃതി ദേഹാദി സംഘാത, അത് ക്ഷരമാണ്. അധിഭൂതം ക്ഷരോ ഭാവ, ഈ സർവേശ്വരന്റെ തന്നെ ക്ഷരഭാവം, ഇനേർട്ടായിട്ടുള്ള ആസ്പെക്ട് അപരാപ്രകൃതിയാണ് അധിഭൂതം. അധിഭൂതം ക്ഷരോ ഭാവ പുരുഷ ച അധിദൈവതം. ഇനി അതിലെ പുരുഷനാകുന്നു അധിദൈവം. അധിഭൂതത്തിലെ അപരാപ്രകൃതിയിലെ ജീവഭാവോ ജീവഭാവം. അനേന ധാര്യതേ ജഗത്, ഈ ജഗത്തിനെ മുഴുവൻ ധരിച്ചു നിൽക്കുന്ന ജീവഭാവമാകുന്നു എന്ത്? ചൈതന്യമാകുന്നു എന്ത്? അധിദൈവം. സകല പ്രാണി നികേതനങ്ങളിലും പ്രാണി ശരീരങ്ങളിലും ചൈതന്യവത്തായിട്ട് പരിലസിക്കുന്ന തത്വം, സമഷ്ടി തത്വം, അതിനെയാണ് അധിദൈവം എന്ന് പറയുക. എന്താ അധിദൈവം എന്ന് പറയാൻ കാരണം? പൂർണ്ണം അനേന സർവമിതി, അനേന സർവം പൂർണ്ണം. ഇതിനാൽ ഈ ഭൂതപ്രപഞ്ചം പൂർണ്ണമായിരിക്കുന്നു. ജഡാത്മകമായ പ്രപഞ്ചത്തെ ധരിച്ചു വർത്തിക്കുന്ന ചൈതന്യമായതുകൊണ്ടാണ് അതിന് പുരുഷൻ എന്ന് പേര്. അനേന സർവം പൂരയതി, ഇതിനാലെല്ലാം പൂരിപ്പിക്കപ്പെടുന്നു. സമഷ്ടി ഉപാധി ഉപഹിത ചൈതന്യം, അതാണ് അധിദൈവം. അധിയജ്ഞോഹമേവാത്ര. ഇനി അധിയജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്. സർവ യജ്ഞാഭിമാനീനി ദേവതാഃ വിഷ്ണുവാഖ്യാ യജ്ഞഃ വൈ വിഷ്ണു ഇതി ശ്രുതേഹ സഹി വിഷ്ണുഃ അഹമേവ അത്ര അസ്മിൻ ദേഹേ. ഈ ദേഹത്തിലിരിക്കുന്ന അധിയജ്ഞൻ അർജുന ഞാൻ തന്നെയാണ്. 13-ാം അധ്യായത്തില് ഭഗവാൻ ക്ഷേത്രജ്ഞൻ എന്ന് പരിചയപ്പെടുത്തിയിട്ട്, ദേഹത്തിലിരിക്കുന്ന യജ്ഞസ്വരൂപനെ ക്ഷേത്രജ്ഞൻ എന്ന് പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു, എല്ലാ ക്ഷേത്രങ്ങളിലെയും ക്ഷേത്ര

ഞാനാണ്. ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? അധിയജ്ഞ അഹം ഏവ, അധിയജ്ഞൻ ഞാൻ തന്നെയാണ്. അധിയജ്ഞോഹമേവാത്ര ദേഹേസ്മിൻ ദേഹഭൃതാം വര, ദേഹം ധരിച്ചിരിക്കുന്നവനിൽ ശ്രേഷ്ഠനായിട്ടുള്ളവേ. അർജുനനോട് പറയാണ്, നീ ദേഹധാരികളിൽ ശ്രേഷ്ഠനാണ്, കാരണം നിനക്ക് ജിജ്ഞാസയുണ്ട്, നിനക്ക് ഭക്തിയുണ്ട്, നിനക്ക് അത്യാവശ്യം ഇന്ദ്രിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് താൻ കേമന. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം, സർവദേഹങ്ങളിലും അധിയജ്ഞമായിരിക്കുന്ന തത്വം ഞാനാകുന്നു. അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹപ്രദാം വര യഹ യജ്ഞഃ തസ്യ അഹം അധിയജ്ഞഃ യജ്ഞോ ഹി ദേവനിർവർത്തിയത്വേന ദേഹസമവായീതി ദേഹാധികാരിണഃ ഭവതി ദേഹഭൃതാം വര. ഈ ദേഹം ജീവനയജ്ഞത്തിൽ അധികരണം പോലെയാണ്, ദേഹം ജീവനയജ്ഞത്തിൽ അധികരണം പോലെയാണ്. അധികരണം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മള് സോഫ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലേ? ഇപ്പൊ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെക്കുന്നതിനുള്ള സംവിധാനമായിട്ട് ഹാർഡ്വെയർ ഉണ്ട്. ഇതുപോലെ അധിയജ്ഞനായിട്ടുള്ള എൻ്റെ കരണമാണ്, ഉപാധിയാണ് അധി ആധാര ഘടകമാണ് ഈ ശരീരാദികൾ, അധികരണം അതിൽ വർത്തിക്കുന്നു. അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതം വര. ഇനിയോ അടുത്ത ചോദ്യത്തിന് ഉത്തരം. അന്തകാലേ ച മാമേവ സ്മരൻ.

याति नास्त्यत्र संशयः अन्तकाले च मामेव स्मरन्मुक्त्वा कळेवरम् यः प्रयाति समद्भावम् यादि नास्त्यत्र संशयः अन्धकाले च അന്ധകാലത്തിങ്കലും അടച്ചാന്ന് പറഞ്ഞ അന്ധകാലത്തിലും അന്ധകാലത്തിലും എന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ദകാലത്തിലും അത് അപ്പടി താനേ. ഇന്ദകാലത്തിൽ അപ്പടിയല്ലെങ്കിലോ അന്ധകാലത്തിൽ ആകെ കൂടാതെ കേട്ടല്ലേ. അന്ധകാലേച്ച അന്ധകാലത്തിലും സാധിക്കണമെങ്കിൽ ഇന്ദകാലത്തിലെ അഭ്യാസം ചെയ്യവേണ്ടും. ഈ കാലത്തെ അഭ്യാസം ചെയ്താലേ അന്ധകാലത്തിൽ സാധിക്കുള്ളൂ. ഓക്കെ. അന്ധകാലേച്ച അന്ധകാലത്തിലും മാമേവ സ്മരൻ, ഭഗവാനെ തന്നെ സ്മരിച്ചിട്ട്. ഭഗവാനെ തന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് പൂജാദ്രവ്യങ്ങള് ക്ഷേത്രത്തില് പൂജകന് കൊണ്ടു കൊടുക്കുമ്പോൾ കൊടുത്തതൊക്കെ അങ്ങനെ തന്നെ വാങ്ങിവെക്കുവോ? പൂജകൻ വാങ്ങിവെക്കുവോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? ഓ, ആ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് എന്നിട്ടേ എടുക്കുള്ളൂ എന്ന് പറയാ. വെള്ളം തളിച്ചിട്ടേ എടുക്കുള്ളൂ. എന്താ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ആ ശുദ്ധമാക്കുകയാണ്, ഇതൊക്കെ അറിയാം. അത് ശുദ്ധമാക്കുകയാണ്. ഇതുപോലെ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഈശ്വര ചിന്തന. ശ്രദ്ധിക്കണ്ട പറയണത്, അന്ധകാലത്തിലും ഭഗവത് ചിന്തനം സാധ്യമാവണമെങ്കിൽ ഇന്ധകാലത്തിൽ അത് അഭ്യസിക്കണം. ഇന്ധകാലത്തിൽ ഈ കാണായതൊക്കെ ഭഗവാനാണെന്നാണ് ചിന്തിക്കേണ്ടത്.

അതിന് വേണ്ടുന്ന പദസഞ്ചയമാണ് ഭഗവാൻ ഇവിടെ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകിയത്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ ഘടകങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഭൂതങ്ങളുണ്ട്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവിധ ആവിഷ്കാരങ്ങൾ. ബഹുവിധ ആവിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടത്തിൽ എന്ന പോലെ ഒരേ മണ്ണ്, ഒരേ വളം അല്ലേ? എന്നാലും പക്ഷേ ഓരോന്ന് ഓരോ പ്രകാരത്തിലുള്ള പൂക്കൾ വിരിയിക്കുന്നു, ഓരോ പ്രകാരത്തിൽ കായ്ക്കുന്നു. ഇതുപോലെ ഇതൊക്കെ പലവിധമെങ്കിലും ഒരൊറ്റ രൂപമാണ്, അത് പറയും ഒറ്റ സാരമാണ്. പലവിധമാണ് പ്രകടനമെങ്കിലും ഏകസാരം. അങ്ങനെയുള്ള ഭൂതം, ഇതാണ് ഒരു ഘടകം. പിന്നെയുള്ളതോ, അത് ഇനേർട്ടാണ്, ജഡമാണ്. സയൻസിന്റെ ഭാഷയിൽ അത് ഊർജമാണ്. മനസ്സിലാവുന്നുണ്ടോ? സയൻസിന്റെ ഭാഷയിൽ എന്താണ്? ഊർജം, എനർജി. അതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്താണ്? ഇതിനെ മുഴുവൻ ചൈതന്യം നൽകി അനുഗ്രഹിക്കുന്ന കോൺഷ്യസ്നെസ് ബിഹൈൻഡ്, ബോധം. ഇതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം എന്താണ്? ഈ ചൈതന്യവും അതുപോലെ ഊർജവും, ചൈതന്യവും ശക്തിയും ചേർന്നുള്ള മേളനത്തിൽ സർഗപ്രക്രിയ സാധിക്കുന്നു, സംഭവിക്കുന്നു. അതിനെയാണ് കർമ്മം എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ബഹുപ്രകാരം ആവിഷ്കാരം ഉണ്ടാവുമ്പോൾ അതിന് രണ്ട് അഭിമാനങ്ങൾ ഉണ്ടാവുന്നു, സമഷ്ടി അഭിമാനവും വ്യഷ്ടി അഭിമാനവും. മൈക്രോകോസവും മാക്രോകോസവും, രണ്ട് അഭിമാനങ്ങൾ. ഈ അഭിമാന പുരുഷന്മാരെയാണ് അധ്യാത്മമെന്നും അധിയജ്ഞമെന്നും അധിദൈവം എന്നും ഒക്കെ പറയുന്നത്. ഇപ്പൊ ജഡം, ചൈതന്യം, ജഡ ആവിഷ്കാരത്തിന് കാരണമായിട്ടുള്ള കർമ്മം, അഭിമാനിക്കുന്ന ചൈതന്യ ആവിഷ്കാരങ്ങൾ, ഇത്രേ ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കി മനനം ചെയ്താൽ നമ്മൾ ഈ ലോകത്തിൽ വളരെ സജീവമായി ഓടി നടക്കുമ്പോഴും ചിന്തയ്ക്ക് ആധാരമായി ഈശ്വരൻ. മനസ്സിലാവുന്നില്ലേ? ഇന്ന് കേട്ടതൊക്കെ, ഇവിടുന്ന് പോകുമ്പോഴും കാണുന്ന കാഴ്ചകൾക്കൊക്കെ പിറകിലുള്ള ഈശ്വര തത്വത്തെ കുറിച്ച് ചിന്തിക്കണം. കേട്ടില്ലേ? അങ്ങനെ ചിന്തിക്കും. അങ്ങനെ അന്ധകാലേച്ച മാമേവ, അന്ധകാലത്തിലും എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട്, സ്മരൻ സ്മരിച്ചുകൊണ്ട്, മുക്ത്വ കളയേവരം, കളയേവരത്തെ ത്യജിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? സ്മരിക്കുന്നവനായിട്ട് കളയേവരത്തെ ത്യജിച്ചാൽ യഹ പ്രയാതി, ആരൊരാൾ പോകുന്നുവോ അയാൾ മദ്ഭാവം യാതി. എങ്ങടെ ആള് പോണത്? ആള് പോവുകയാണല്ലോ. അതെ, ഞാൻ ഇനി പോവുകട്ടോ, നിങ്ങൾ ആരും കരയരുത് എന്നൊക്കെ പറയുമ്പോ അയാൾ എങ്ങോട്ടാ പോകുന്നത്? ചോദ്യം, ആദ്യന്തം അയാൾ സർവേശ്വരനെ സ്മരിക്കണ്ടായിണ്ടോ? ഉവേ, നാ അയാൾ പോണത് വേറെ എവിടേക്കും അല്ല, മദ്ഭാവം യാതി, എന്റെ ഭാവത്തെയാണ് അയാൾ പ്രാപിക്കുക. കാരണം എന്താണ്? ത്രൂ ഔട്ട് ദി ലൈഫ് ഹി ഓർ ഷീ കുഡ് എന്റർടൈൻ ദിസ് ഗോഡ് തോട്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ തന്നെ പ്രാപിക്കുക. നാസ്തി അത്ര സംശയം, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അതിലൊരു സംശയവും ഇല്ല. ഇനി ഇതിന്റെ വിശദാംശമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണ

0: ഇദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ஜோல்.
1: ரேடியோ சாந்தனம் 90.4 FM.

മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: എം എൽ എ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 3 വരെയാണ് 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്.
1: സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് യു ഡി എഫ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എ സി മൊയ്തീൻ ആയിരിക്കും. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി മെയ് 29 വീണ്ടും സമ്മേളിക്കുന്നത്.
0: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, എൽ പി ജി എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും സി ഡി എസ് സിഒ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33-അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ

0: നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS നാലാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിശബ്ദ ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. കാലം മാറുമ്പോൾ ചരിത്രവും പുതിയ അധ്യായങ്ങൾ എഴുതാറുണ്ട്. ജനാധിപത്യത്തിന്റെ ശക്തി വീണ്ടും തെളിയിച്ചുകൊണ്ട് 10 വർഷത്തെ LDF ഭരണത്തിന് തിരശീല വീണിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടാൻ UDF അഥവാ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വീണ്ടും ഭരണത്തിലേക്ക്. ശക്തനായ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദമായും UDFന്റെ നേതാവായും ജനമനസ്സുകളിൽ ഇടം നേടിയ ശ്രീ VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ പറ്റി കൂടുതൽ അറിയാം. അദ്ദേഹത്തിന്റെ ബാല്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ ജീവിതം, സമരങ്ങൾ, ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളുടെ ശബ്ദമായി മാറിയ ആ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചെറുവേദികളിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇത് ഒരു രാഷ്ട്രീയ വിജയത്തിന്റെ കഥ മാത്രമല്ല, വിശ്വാസം കൈവിടാതെ നടന്ന ഒരാളുടെ യാത്രയാണ്. സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് പൊതുപ്രവർത്തനത്തിന്റെ വഴികളിലൂടെ നടന്ന ഒരു നേതാവിന്റെ വിജയകഥയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജനിച്ച് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി, അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകാതെ ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 6-ാമത്തെ രാഷ്ട്രീയ നേതാവാണ് ശ്രീ VD സതീശൻ. ശ്രീ കെ കരുണാകരൻ, VS അച്യുതാനന്ദൻ എന്നിവർക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നും മുഖ്യമന്ത്രിയാകുന്ന 3-ാമത്തെ ആളുമാണ്. എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റിയിൽ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും ശ്രീമതി വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 ജനനം. നെട്ടൂർ SV UP സ്കൂളിൽ നിന്നും പ്രൈമറി വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പനങ്ങാട് ഹൈസ്കൂളിൽ, തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ ബിരുദം, പിന്നീട് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും അതേ വിഷയത്തിൽ തന്നെ മാസ്റ്റേഴ്സ് ബിരുദം, കേരള ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും LLB, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും LLM ബിരുദവും നേടി. 1990 അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ഏകദേശം 10 വർഷത്തോളം അഭിഭാഷകനായി ജോലി ചെയ്തു. ഭാര്യ ശ്രീമതി R ലക്ഷ്മിപ്രിയ, ഒരേ ഒരു മകൾ ഉണ്ണിമായ. കേരള സ്റ്റുഡൻസ് യൂണിയനിൽ ചേർന്നുകൊണ്ട് വിദ്യാർത്ഥി പ്രവർത്തകനായാണ് ശ്രീ VD സതീശൻ തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. 1986-87 കാലഘട്ടത്തിൽ KSU സ്ഥാനാർത്ഥിയായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നു വന്നു. 1996 അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശ്രീ VD സതീശൻ നിയമസഭാ രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി കടന്നുവരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രമായിരുന്ന പറവൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് CPI യുടെ P രാജുവിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. 2001 അതേ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം ആ സീറ്റ് അദ്ദേഹം നിലനിർത്തി. 2006, 2011, 2016, 2021, 2026 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായ വിജയം. 2021 May കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ശ്രീ VD സതീശനെ 15-ാമത് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായത്. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ് ശ്രീ VD സതീശൻ. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഭരണകക്ഷിയെ വിമർശിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ ശക്തമായി അവതരിപ്പിക്കാനും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സർക്കാരിന്റെ ജനദ്രോഹപരമായ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, ഭരണപരമായ വീഴ്ചകൾ, അഴിമതി ആരോപണങ്ങൾ എന്നിവയെ

0: ും വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. സർക്കാരിന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പലപ്പോഴും കണക്കുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആരോപണങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് പലരും കണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ഒരു നേതാവിന്റെ ആത്മാർത്ഥതയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം നിലനിർത്താനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ പരമ്പരാഗത ഗ്രൂപ്പ് വഴക്കുകൾക്ക് അതീതമായി മുന്നണിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കയ്യിൽ കൃത്യമായ തെളിവ് വേണം എന്ന നിർബന്ധ ബുദ്ധിയാണ് കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തെ മികച്ച പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത്. പരിസ്ഥിതി പ്രശ്നങ്ങളാകട്ടെ, ജനകീയ സമരങ്ങളാകട്ടെ, ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ പ്രതിരോധം തീർക്കുന്ന പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിനാണ് അദ്ദേഹം തുടക്കമിട്ടത്. വാക്കുകളിലെ ഈ മിതത്വവും നിലപാടുകളിലെ ദൃഢതയുമാണ് ഇന്ന് അദ്ദേഹത്തെ കേരളത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളാക്കി മാറ്റുന്നത്. പ്രതിപക്ഷമായി മാറിയ കഴിഞ്ഞ ഭരണപക്ഷത്തെ കൂടി സഹകരിപ്പിച്ച് നാടിനെ വികസന വഴികളിൽ നയിക്കുകയെന്ന ദൗത്യമാണ് പുതിയ മുഖ്യമന്ത്രിക്കുള്ളത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പുതിയ തലമുറയുടെ സ്വപ്നങ്ങളും സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാകട്ടെ. ജനകീയ പിന്തുണയും ലക്ഷ്യബോധവുമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ശ്രീ വി ഡി സതീശന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്ന് നമുക്ക് ആശിക്കാം. ജനങ്ങളുടെ ശബ്ദമായി തുടങ്ങിയ യാത്ര ഇന്ന് കേരളത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സമരങ്ങളും നിലപാടുകളും ആത്മവിശ്വാസവും കൈമുതലാക്കി ശ്രീ വി ഡി സതീശൻ ആരംഭിക്കുന്ന ഈ പുതിയ അധ്യായം കേരളത്തിന് പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കട്ടെ. ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മികച്ചൊരു മുഖ്യമന്ത്രിയായി കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

0: കാര്യപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടിവികെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രത

0: നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
1: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമ്മീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
1: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായികരംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ഏർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ് നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 300,000 നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം, നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.
3: ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹംസധ്വനി രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗണപതിയെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഇന്ന് May 21 ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.

0: நீ பயமின்றி, நீ பயமின்றி துணிந்து சொல்லு.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: സുന്ദര സഞ്ചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര പദങ്ങളിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. പാലക്കാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയരുന്ന മലമ്പുഴ ഡാമും അവിടുത്തെ അതിവിശാലവും മനോഹരവുമായ പൂന്തോട്ടവുമാണല്ലോ കാഴ്ചക്കാരെ അത്ഭുത പരതന്ത്രരാക്കി. 50 വർഷമായി മലമ്പുഴ ഡാമിന് മുന്നിലിരിക്കുന്ന യക്ഷിപ്രതിമയും നമ്മുടെ സ്വകാര്യ അഭിമാനമായ റോപ്പ് വേയെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചകളിൽ പരാമർശിച്ചിരുന്നു. അണക്കെട്ടിനോട് ചേർന്നുള്ള റോക്ക് ഗാർഡനും അക്വോറിയവും പാമ്പ് വളർത്തൽ കേന്ദ്രവും കഴിഞ്ഞ ആഴ്ചകളിൽ വിശദീകരിച്ചിരുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങളും തൂക്കുപാലവും കവ ദ്വീപ് സമ്മാനിച്ച ആശ്ചര്യവും ആഹ്ലാദവും പ്രിയ ശ്രോതാക്കളിൽ സ്മരണയായി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. മലയാള ഭാഷയുടെ ഹാസ്യ ചക്രവർത്തിയായ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശി മംഗലത്താണെന്ന് അഭിമാനവും നമുക്ക് സന്തോഷവും നൽകുന്നു. വിനോദസഞ്ചാരികൾക്ക് പറുദീസ തീർക്കുന്ന പാലക്കാട് ജില്ലയിലെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നു എന്നത് കേരളത്തിൻ്റെ നെല്ലറയെന്ന് വിശേഷ വിളിപ്പേരുള്ള പാലക്കാട് ജില്ലയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ്. നെല്ലിയാമ്പതിയിൽ ലഭിച്ച അപൂർവ സുന്ദര ദർശന സൗഭാഗ്യവും ആനന്ദവും പുത്തൻ അറിവുകളും പങ്കുവച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. നെല്ലിയാമ്പതിയുടെ കവാടം എന്ന വിളിപ്പേരുള്ള പോത്തുണ്ടി ഡാം വിശേഷങ്ങളായാലോ ഇന്നത്തെ സുന്ദര സഞ്ചാരത്തിൽ. 11 ഹെയർപിൻ വളവുകൾ ഇറങ്ങി നെല്ലിയാമ്പതിയുടെ കവാടം എന്നറിയപ്പെടുന്ന പോത്തുണ്ടി ഡാമിന് സമീപമെത്തി പാലക്കാട് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അസുലഭ ദർശന സൗഭാഗ്യമരുളുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് പോത്തുണ്ടി ഡാം. പാലക്കാടൻ കാറ്റിൻ്റെ കുളിർമയും പശ്ചിമഘട്ട മലനിരകളുടെ ഭക്ഷ്യ സൗന്ദര്യവും ഒരു അണക്കെട്ടിൻ്റെ മനോഹാരിതയും ഒന്നിച്ചനുഭവിക്കാൻ കഴിയുന്ന അപൂർവ തീരം തന്നെയാണ് പോത്തുണ്ടി ഡാം. പ്രകൃതി ഭംഗിയുടെ തേരേറി നിൽക്കുന്ന ഈ ഡാമിൻ്റെ നിർമ്മാണ രീതിയും സഞ്ചാരികളെ ആശ്ചര്യഭരിതരാക്കും. കേരളത്തിലെ തന്നെ ആദ്യത്തെ മണ്ണുകൊണ്ടും കരിങ്കല്ലുകൊണ്ടും നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഒന്നാണിത്. സിമൻറ്റിൻ്റെ പുതുമയില്ലാതെ കരിങ്കൽ ചീളുകൾ അടുക്കി വെച്ച് പണിത ഈ ഭീമൻ മതിലിന് ഒരു പൗരാണിക ഭംഗിയുണ്ട്. മീങ്കരയാറും പടിപ്പാറയാറും കൈകോർത്തൊഴുകി ഒരു ജലാശയമായി

കരകൾ ഒരു പച്ചക്കോട്ട പോലെ തലയുയർത്ത് നിൽക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കാം. ഡാമിൻ്റെ സംഭരണിയിൽ തലകുത്തിക്കിടക്കുന്ന മലകളുടെ പ്രതിബിംബം ആടിക്കളിക്കുന്ന കാഴ്ച നൽകുന്ന അനുഭൂതി പറയാനാകില്ല. മീൻ പിടിക്കാൻ കൂട്ടത്തോടെ എത്തുന്ന നീർപക്ഷികളുടെ ചലനത്തിൽ വെള്ളത്തിൽ ഉയരുന്ന ചെറു ഓളങ്ങളിൽ മലയുടെ നിഴൽ ചെറു കണങ്ങളായി മാഞ്ഞു പോകുന്നതും കാണാം. ഇടയ്ക്കിടയ്ക്ക് മീൻ കൊത്തികൾ വെള്ളത്തിലേക്ക് അമ്പ് പോലെ പാഞ്ഞ് ചുണ്ടിൽ മത്സ്യങ്ങളുമായി ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ചയിൽ മനം മയങ്ങാത്തവരുണ്ടാകുമോ എന്ന് സംശയമാണ്. ഡാമിന് ചുറ്റുമുള്ള മലയുടെ താഴ്വാരങ്ങളിലെ പുൽമേടുകളിൽ വെള്ളം കുടിക്കാനെത്തുന്ന മാനുകളെ ചിലപ്പോൾ കാണാൻ കഴിയുമെന്ന് അവിടുത്തെ ഒരു ജീവനക്കാരൻ പറഞ്ഞു തന്നു. ഡാമിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നീലാകാശം നമുക്ക് കുട പിടിക്കുകയാണോ എന്ന് തോന്നും. ഡാമിനോട് ചേർന്ന് തന്നെ മനോഹരമായി ഒരുക്കി പരിപാലിക്കുന്ന ഒരു ആരാമമുണ്ട്. പൂന്തോട്ടം നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വിവിധ ഇനം ചെടികൾ, മനോഹരമായി വെട്ടിയൊതുക്കിയ പുൽത്തകിടി, വിവിധ രൂപങ്ങളിൽ കലാപരമായി വെട്ടിയൊതുക്കിയ ചെടികൾ നൽകുന്ന കാഴ്ച സന്തോഷം പകരുന്നതാണ്. കുടുംബമായി എത്തുന്നവർക്ക് ശാന്തമായൊരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ പൂന്തോട്ടമെന്ന് പറയാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് ഏറെ ആകർഷകമാണ്. കുട്ടികൾക്കായി ധാരാളം കളി ഉപകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വിവിധ ഇനം റൈഡുകൾ, സ്ലൈഡുകൾ, ഊഞ്ഞാലുകൾ, സീസായും മെറിഗോ റൗണ്ടും കൗതുകത്തോടെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ സന്തോഷം വ്യക്തമായി നമുക്ക് അനുഭവപ്പെടും. കുട്ടികൾക്ക് ഓടിചാടി കളിക്കുവാൻ വിസ്തൃതവും വൃത്തിയുള്ളതുമായ കുട്ടികളുടെ പാർക്കിൻ്റെ നിർമ്മാണം ഉന്നത നിലവാരം പുലർത്തിയിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നത് തന്നെ മനോഹരമായി വച്ചു പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെയാണ്. മരത്തണലിൽ ധാരാളം ഇരിപ്പിടങ്ങൾ ഒരുക്കി സന്ദർശകർക്ക് വിശ്രമിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് മാതൃകാപരമാണ്. ഐസ്ക്രീം പാർലറും കഫേറ്റീരിയയും ഇവിടെയാണ്. വേസ്റ്റുകൾ നിക്ഷേപിക്കുവാൻ വിവിധ ഇനം ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അഭിമാനകരമായി തോന്നി. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഹരിത ചട്ടങ്ങൾ നിർബന്ധമായും പാലിക്കുവാൻ സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളാണ് ഇവിടം സന്ദർശിക്കാൻ ഉചിതമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും പാലക്കാടൻ ചൂടിന് അല്പം ശമനമുണ്ടാകുമല്ലോ. അസ്തമേശ് സൂര്യൻ അപ്പോഴേക്കും മരങ്ങൾക്ക് മറവിലേക്ക് പോയിരുന്നു. പ്രകാശം കുറഞ്ഞ് സന്ധ്യ ഈറൻ തണുപ്പുമായി പോത്തുണ്ടി ഡാമിലേക്ക് എത്താൻ വെമ്പൽ കൊണ്ടപ്പോൾ ഞങ്ങളും പാലക്കാട്ടേക്കുള്ള മടക്കയാത്രയ്ക്കായി വാഹനത്തിൽ കയറി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം കേട്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിപ്പേരുള്ള നെല്ലിയാമ്പതി യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു വന്നത്. അവിടുത്തെ ഓറഞ്ച് തോട്ടവും പച്ചക്കറിത്തോട്ടവും തൂക്കുപാലവും കണ്ടിട്ടാണല്ലോ പോത്തുണ്ടി ഡാം കാണാൻ പോയ വിശേഷങ്ങളും പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഇനി നമുക്ക് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ഞാൻ ടി സദാശിവൻ. ഇന്ത്യ മഹാരാജ്യത്തെ രണ്ട് പ്രധാന ഐലൻഡുകളാണല്ലോ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ.

ലക്ഷദ്വീപും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ യൂണിയൻ ടെറിട്ടറി പ്രദേശം കാണുകയെന്നത് നമ്മുടെ ആകെ അടങ്ങാത്ത ആഗ്രഹങ്ങളിൽ പെടുന്നതാണല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കണ്ണീരുണങ്ങാത്ത സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ നോർത്ത് ബേ ബീച്ച് സന്ദർശിച്ചപ്പോൾ ഗൈഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപ് കാണണം എന്ന ഒരാഗ്രഹം മനസ്സിലുദിച്ചു. ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം സാധ്യമായത് 2026 ജനുവരിയിലായിരുന്നു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ചത് ലക്ഷദ്വീപിൽ ആയിരുന്നു. ജനുവരി മാസം 24 സൂര്യൻ ഉദിച്ചത് തന്നെ ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയാം. അത്രമേൽ ആഹ്ലാദം നിറഞ്ഞ പ്രഭാതമായിരുന്നു അത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തുമ്പോൾ സൂര്യൻ ഉണർന്ന് പൊങ്ങിയിരുന്നു. വളരെ ചെറിയ ഒരു കൂട്ടായ്മയായിരുന്നു യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും എത്തിയതോടെ ഞങ്ങളുടെ യാത്രയുടെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന അധ്യാപകൻ കൂടിയായ ഹലീഫ് മാഷ് എത്തി സ്വയം പരിചയപ്പെടുത്തുകയും ഓരോരുത്തരെയായി പരിചയപ്പെടുകയും ചെയ്തു. 2 കുട്ടികളടക്കം കുടുംബമായിട്ടാണ് ഈ യാത്രയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തത്. പരിശോധനകളുടെ അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പരിശോധനകളുടെ സാങ്കേതികതയിലേക്ക് കടന്നു. നിമിഷങ്ങൾ മണിക്കൂറുകൾക്ക് വഴിമാറി. ഞങ്ങളെ വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ബസ് എത്തിയെന്ന അറിയിപ്പെത്തിയതോടെ എല്ലാവരും ബസ്സിലേക്ക് കയറി. വിമാനത്താവളത്തിൽ ഞങ്ങളെയും പ്രതീക്ഷിച്ച് കിടന്നിരുന്ന ഇൻഡിഗോയുടെ ചെറിയ വിമാനത്തിന് സമീപം ബസ് നിന്നതോടെ ഓരോരുത്തരായി ഇറങ്ങി വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഗോവണി വഴി വിമാനത്തിലേക്ക് കയറി. എയർ ഹോസ്റ്റസ്മാർ വിനീതരായി ഞങ്ങളുടെ ബോർഡിംഗ് പാസുകൾ പരിശോധിച്ച് സീറ്റുകളിലേക്ക് ആനയിച്ചു. കേവലം 78 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ വിമാനം. സീറ്റ് ബെൽറ്റുകൾ നേരാംവിധം ധരിച്ചോ എന്നുള്ള പരിശോധനയ്ക്ക് ശേഷം കൃത്യം 10:30 തന്നെ വിമാനം റൺവേയിലൂടെ സാവധാനം യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ ആകാംക്ഷ ഇരട്ടിച്ചു. അറബിക്കടലിൻ്റെ മാറിലെ മരതകപ്പൊട്ടുകളായ ലക്ഷദ്വീപിലേക്കൊരു യാത്രയെന്ന ദീർഘകാല സ്വപ്നം പൂവണിയുന്ന സംതൃപ്തിയുടെ ആഹ്ലാദത്തിൻ്റെ നിമിഷം. കൊച്ചിയിലെ കായൽക്കാറ്റിൽ നിന്നും സമുദ്രത്തിൻ്റെ നീലിമയിലേക്കുള്ള ആ പ്രയാണം കേവലം ഒരു യാത്രയല്ല, മറിച്ച് പ്രകൃതിയുടെ വിസ്മയങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ആകാശപക്ഷിയുടെ ചിറകിലേറി കൊച്ചി വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ നിന്നും വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ കേരളത്തിൻ്റെ പച്ചപ്പും കായൽ ജലാശയങ്ങളും മാഞ്ഞു തുടങ്ങി. താഴെ അനന്തമായ നീലക്കടൽ, ആകാശത്തിൻ്റെ നീലിമയും കടലാഴവും ഒന്നിച്ച് ചേരുന്ന ദിഗന്ധങ്ങൾ. കുറച്ച് നേരത്തെ പറക്കലിനൊടുവിൽ ആടിപ്പരപ്പിൽ വെളുത്ത തുണിവാരി പുതച്ച പോലെ പവിഴദ്വീപുകൾ തെളിഞ്ഞു വന്നു. വിമാനം താഴുന്തോറും കടലിൻ്റെ ഭംഗി ഏറി വരുന്നുണ്ടായിരുന്നു. കടലിന് നടുവിൽ പണിത ഒരു ഇടുങ്ങിയ വര പോലെ ലക്ഷദ്വീപിൻ്റെ കവാടമായ അഗത്തി വിമാനത്താവളത്തിൻ്റെ റൺവേ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി തോന്നി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവ്. എല്ലാവിധ പിന്തുണയും നൽകുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപിൽ നടത്തിയ യാത്രയുടെ പ്രാഥമിക വിവരങ്ങളാണല്ലോ പ്രിയ ശ്രോതാക്കളുമായി പങ്കിട്ടത്. കൊച്ചി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നും ഇൻഡിഗോയുടെ 78 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ വിമാനത്തിൽ പറന്നുയർന്നതും കൊച്ചിയുടെയും ലക്ഷദ്വീപിൻ്റെയും ആകാശ കാഴ്ചകളും പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. റൺവേയുടെ വിശാലതയില്ലായ്മ ഞങ്ങൾക്ക് അത്ഭുതമാണ് സമ്മാനിച്ചത്. വിമാനത്തിൽ ഘടിപ്പിച്ച ഗോവണി ഇറങ്ങി വന്ന് ഞങ്ങളെ സ്വീകരിച്ചത് മൈതാനം പോലെ തോന്നിച്ച ഒരു വെളിമ്പ്രദേശമായിരുന്നു. കുറച്ചു ദൂരം മൈതാനത്തിലൂടെ നടന്ന് ചുറ്റും വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും വകഞ്ഞു മാറ്റി നടന്നാണ് വിമാനത്താവളത്തിൻ്റെ ഓഫീസിൽ എത്തിയത്. ഞങ്ങളുടെ പെർമിറ്റും മറ്റ് രേഖകളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏജൻസിയുടെ ആള് തന്നെ ഓഫീസിൽ ഹാജരാക്കി തിരക്ക് ഒഴിവാക്കി തന്നു. പുറത്തിറങ്ങിയ ഞങ്ങളെ കാത്ത് ഏജൻസിയുടെ വാഹനവും ഷഹീർ മുഹമ്മദ് എന്ന

ഗൈഡും ഉണ്ടായിരുന്നു. ഒരു പരിചയപ്പെടുത്തലിന് ശേഷം എല്ലാവരും ഐ ലവ് അഗത്തി എന്ന ബോർഡിന് മുന്നിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. തുടർന്ന് ഓരോരുത്തരായി ഏജൻസിയുടെ വണ്ടിയിൽ കയറി താമസ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. താമസ സ്ഥലത്തേക്കുള്ള യാത്രയും രസകരവും ആനന്ദകരവും ആയിരുന്നു. ചെറുതെങ്കിലും വൃത്തിയുള്ള റോഡ്, കടും വെളിച്ചവും ചൂടുമില്ലാത്ത വഴി തെങ്ങിൻ തോപ്പിലൂടെ നീണ്ടുകിടക്കുന്നു. നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ മലയാളികളായ ഞങ്ങൾക്ക് കുടപിടിച്ച് ആചാരം അനുഷ്ഠിക്കുകയാണോ എന്ന് ഒരു നിമിഷം ഓർത്തുപോയി. ഒരു മണിക്കൂർ യാത്ര ഞങ്ങളെ താമസ സ്ഥലത്ത് എത്തിച്ചു. രണ്ട് നിലകളുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾക്ക് നൽകിയത്. കടലിൽ നിന്നും ഒട്ടും അകലെയല്ലാതെ നിന്നിരുന്ന ഈ വീട്ടിൽ നിന്നാൽ കടൽ കാണാമെന്ന വലിയ സൗകര്യവും ഉണ്ടായിരുന്നു. അധികം വലുതല്ലാത്ത കുറച്ച് വീടുകളും ഹോം സ്റ്റേയോട് ചേർന്ന് അത്യാവശ്യം കടകളും ഉണ്ടായിരുന്നു. യാത്രയും ആകാംക്ഷയും ഞങ്ങളുടെ വിശപ്പും ദാഹവും വർദ്ധിപ്പിച്ചിരുന്നു. ആവോളം ഇളനീർ കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം എത്തിയിരുന്നു. 2 ലക്ഷദ്വീപ് വനിതകളുടെ നേതൃത്വത്തിലാണ് ഉച്ചഭക്ഷണം എത്തിച്ചത്. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണത്തിനിരുന്നു. രുചികരവും വേറിട്ടതുമായ ഭക്ഷണമാണ് അവിടെ ലഭിച്ചത്. ലക്ഷദ്വീപിലെ ഭക്ഷണത്തെക്കുറിച്ച് മറ്റൊരവസരത്തിൽ വിശദമായി പരാമർശിക്കാം. ഭക്ഷണത്തിന് ശേഷം 5 മണിവരെ വിശ്രമമായിരുന്നു. വിശ്രമത്തോടൊപ്പം ലക്ഷദ്വീപിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവുമൊക്കെ മനസ്സിലാക്കുവാനുള്ള ശ്രമം ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളുടെ ഗൈഡിനോട് ലക്ഷദ്വീപിൻ്റെ ചരിത്ര വിശേഷങ്ങൾ ആരാഞ്ഞു തുടങ്ങി. ദ്വീപിൻ്റെ ചരിത്രവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇന്നോളം നടന്ന പരിവർത്തനങ്ങളും വിശേഷങ്ങളും ഒന്നൊഴിയാതെ പറഞ്ഞു തരുവാൻ അദ്ദേഹം മുതിർന്നു എന്നത് അത്ഭുതകരമായി തോന്നുന്നു. വർഷങ്ങളായി സഞ്ചാരികളെ സഹായിച്ചും പറഞ്ഞും മനഃപ്പാഠമായ കാര്യങ്ങൾ വിശദമായി ലഭിച്ചത് ശ്രോതാക്കൾക്കായി പങ്കിടുന്നു. ലക്ഷദ്വീപിൻ്റെ എഴുതപ്പെട്ട ചരിത്രമൊന്നും ലഭ്യമല്ലെന്നും വായ്മൊഴികളെയും ഐതിഹ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു വരുന്നതാണ് ലക്ഷദ്വീപെന്ന ലക്ഷദ്വീപിൻ്റെ പ്രാചീന ചരിത്രം. കേരളത്തിലെ അവസാന ചേരരാജാവായ ചേരമാൻ പെരുമാളിൻ്റെ കാലത്താണ് ലക്ഷദ്വീപിൽ മനുഷ്യവാസമുള്ളതായി പുറലോകം അറിയുന്നത്. അറേബ്യൻ വ്യാപാരികളുടെ സ്വാധീനത്തിൽ ആകൃഷ്ടനായി ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്തേക്ക് പോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായ ചരിത്രരേഖകളില്ലാത്തതിനാൽ ചേരമാൻ പെരുമാളിൻ്റെ കഥ ഐതിഹ്യമാണെന്ന് പറയുന്നവരും ഉണ്ട്. യശശരീരനായ MGS നാരായണനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ ഈ അഭിപ്രായക്കാരാണ്. ചേരരാജാവായ പെരുമാളിൻ്റെ തിരോധാനം നാട്ടിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. പല വഴിക്ക് നടന്ന അന്വേഷണങ്ങളിൽ ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് ഒളിച്ചു പോയതായി വിശ്വസനീയമായ അറിവ് കിട്ടി. ഇതറിഞ്ഞ കണ്ണൂരിലെ അറയ്ക്കൽ രാജാവിൻ്റെ അനുചരന്മാർ സംഘങ്ങളായി ചേരമാൻ പെരുമാളിനെ തേടി മക്കയിലേക്ക് പുറപ്പെട്ടു. അന്വേഷണത്തിനായി പോയ ഒരു കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ദിശ തെറ്റി ബംഗാരം ദ്വീപിനടുത്ത് അണഞ്ഞു. കാറ്റിനും കടൽക്ഷോഭത്തിനും അറുതി വന്നപ്പോൾ കപ്പൽ പതുക്കെ മുന്നോട്ട് നീങ്ങി അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. അതുവരെ നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഈ പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.

അമ്മയുടെ രാഗമാണ് മേഘമൽഹാർ. മഴ പോലെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന ഗാനങ്ങൾ, പൊള്ളുന്ന വേനലിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന മഴ പോലെ മനസ്സിലെ തീച്ചുളകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തണുപ്പ് പോലെ ചില പാട്ടുകൾ. മേഘമൽഹാറിൻ്റെ ഈ സംഗീതരാവിൽ ആർ ഡി ബർമൻ്റെ പാട്ടുകൾ നമുക്കൊന്ന് ആസ്വദിച്ചാലോ?

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. രാഹുൽ ദേവ് വർമ്മൻ എന്ന RD വർമ്മന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1939 ജൂൺ 27 സച്ചിൻ ദേവ് വർമ്മന്റെയും മീരാ ദേവ് വർമ്മന്റെയും മകനായി കൊൽക്കത്തയിൽ ജനനം. പഞ്ചംദാ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. പാശ്ചാത്യ ഇന്ത്യൻ സംഗീത ശൈലികൾ സമന്വയിപ്പിച്ച് ഹിന്ദി സിനിമാ ഗാനങ്ങൾക്ക് അദ്ദേഹം പുതിയ മാനം നൽകി.

0: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള സംഗീത സംവിധായകരിൽ പ്രമുഖനായ ശ്രീ R.D. ബർമന്റെ ഗാനങ്ങളാണ് ഇന്ന് നാം മേഘമൽഹാറിലൂടെ ആസ്വദിക്കുന്നത്. തന്റെ സംഗീതത്തിൽ പല പരീക്ഷണങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുമുണ്ട്. ചുരാലിയാഹെ തുംനെ എന്ന ഗാനത്തിന് വേണ്ടി സ്പൂൺ ഉപയോഗിച്ച് ഗ്ലാസ്സിലടിക്കുന്ന ശബ്ദം ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കും. തനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ആദ്യ സൃഷ്ടി പുറത്തിറങ്ങിയത്. 1956 ഫന്തൂഷ് എന്ന ചിത്രത്തിലെ ആയേ മേരി തോപ്പി പലത്കിയ എന്ന ഗാനം, പിന്നീട് കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണത്തിലെ ഒരു ഗാനമാണ് സർജോ തേരാ ചക്രായി. അങ്ങനെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ തന്റെ ഉള്ളിലെ കലാപ്രതിഭയെ അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകൻ RD ബർമന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പഞ്ചന്ത എന്നും അറിയപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെ വിളിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ബംഗാളിയിലും സംസ്കൃതത്തിലും പഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം അഞ്ച് അല്ലെങ്കിൽ അഞ്ചാമത് എന്നൊക്കെയാണ്. ഇന്ത്യൻ സംഗീത ശാഖയിലേക്ക് വരുമ്പോൾ സരിഗമ പദനി എന്ന സപ്തസ്വരങ്ങളാണുള്ളത്. RD ബർമന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കരയുമ്പോഴെല്ലാം അഞ്ചാമത്തെ പ എന്ന സ്വരത്തിലായിരുന്നു അത് മുഴങ്ങിക്കേട്ടിരുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് പഞ്ചം എന്ന വിളിപ്പേര് ലഭിച്ചു. ഇതുകൂടാതെ ഇന്ത്യയിലെ മുതിർന്ന അഭിനേതാവായ അശോക് കുമാർ നവജാത ശിശുവായിരുന്ന RD ബർമനെ കാണാനിടയാവുകയും പാ എന്ന അക്ഷരം ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിക്ക് പഞ്ചം എന്ന വിളിപ്പേര് നൽകി എന്നും പ്രചരിക്കുന്നുണ്ട്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആർ ഡി ബർമൻ എന്ന സംഗീത സംവിധായകന്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീത സംവിധാനത്തിൽ മാത്രമല്ല അഭിനയത്തിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. 1965 പുറത്തിറങ്ങിയ ഭൂത് ബംഗ്ല എന്ന ചിത്രത്തിലും 1967 പുറത്തിറങ്ങിയ പ്യാർ കാ മൗസം എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. കൂടാതെ 18 സിനിമകളിൽ അദ്ദേഹം പിന്നണി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഒരു ബാസ് ആലാപന ശൈലിക്ക് അദ്ദേഹം പ്രശസ്തനുമായിരുന്നു.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി സിനിമകളിലെ ചലച്ചിത്ര സംഗീതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ബോളിവുഡിലെ സ്വാധീനമുള്ള സംഗീത സംവിധായകരിൽ ഒരാളായ ശ്രീ R.D. വർമ്മന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. തന്റെ പിതാവായ S.D. വർമ്മന്റെ സഹായിയായിട്ടാണ് അദ്ദേഹം തന്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത്. 1961 പുറത്തിറങ്ങിയ ചോട്ടെ നവാബായിരുന്നു ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. 1966 പുറത്തിറങ്ങിയ തീസ്ര മനസ്സിലായിരുന്നു ബർമന്റെ ആദ്യ ഹിറ്റ് ചിത്രം. 1970 R.D. ബർമൻ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ സംഗീത സംവിധായകനായി മാറി.

104 FM. Stay tuned. തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകൻ RD ബർമന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. വെസ്റ്റേൺ, റോക്ക്, ജാസ്, ഇന്ത്യൻ നാടോടി സംഗീതം എന്നിവ സമന്വയിപ്പിച്ച് സംഗീതത്തിൽ പുതിയ തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1960-90 കാലഘട്ടത്തിൽ 331-ലധികം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകുകയുണ്ടായി. 1994 ജനുവരി 4 ആ കലാപ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞത്. തന്റെ സംഗീത ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ വിരിഞ്ഞ എത്രയെത്ര പാട്ടുകൾ ഇന്നും നാം ആസ്വദിക്കുന്നു. കാലത്തിന്റെ ചിപ്പിക്കുള്ളിൽ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഇത്തരം കലാകാരന്മാർ ഒരിക്കലും മരണപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സുന്ദര

മേഘമൽഹാറിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: Music with Radio Sandvanam 90.4 FM. Radio Sandvanam 90.4 FM il ippol kelkam bedtime stories. Avadaranam Rita George.
1: Hi kochu kottare, innathe കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ശത്രുത എന്ന ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പാമ്പേ ഒരിക്കല് ഒരു മുയൽക്കുട്ടിയെ തക്കത്തിന് കിട്ടി. പാമ്പ് അതിനെ അങ്ങ് വിഴുങ്ങി. പാമ്പിന് വലിയ സന്തോഷമായി. ഒരു മുയൽക്കുട്ടിയാണ് വയറിനകത്ത് കിടക്കുന്നത്. ഇനി കുറേ ദിവസത്തേക്ക് ഇര തേടുകയൊന്നും വേണ്ട. ഇര തേടി അങ്ങനെ നീങ്ങി നടക്കേണ്ടിയും വരില്ലല്ലോ, നിറങ്ങി നിറങ്ങി നടക്കണമല്ലോ തീറ്റയും തേടി. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് സുഖമായി. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങുകയും വേണം. എനിക്കിനി ഇത്രയും വയറ് നിറഞ്ഞിരിക്കുന്നതും കൊണ്ട് അധികം

ദൂരമൊന്നും പോവാൻ കഴിയില്ല. അത്രയ്ക്ക് വയറങ്ങ് നിറഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തൊട്ടടുത്ത ഒരു പൊത്തിലേക്ക് അതങ്ങ് കയറി. അവിടെയോ, അവിടെ ഒരു കടന്തൽ ഉച്ചയുറക്കത്തിന് ആദ്യമേ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പാമ്പിന്റെ വരവും ഉറക്കച്ചടവും ഒന്നും കടന്തലിന് പിടിച്ചില്ല. ഓ, ഇവൻ എന്തൊരു കുഴിമടിയനാണ്! അവന് വേറെ എങ്ങോട്ടും പോകാൻ വയ്യായോ? എന്നെ തന്നെ ശല്യപ്പെടുത്താൻ കേറി വന്നിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ കടന്തല്. ഈ പാമ്പിന്റെ വരവ് എങ്ങനെയാ? നീങ്ങി നിരങ്ങി നിരങ്ങിയാണ് വരുന്നത്. ഓ, കടന്തൽ ചെന്നു പാമ്പിന്റെ തലയില് ഒരു കുത്തങ്ങ് കൊടുത്തു. പാമ്പ് എന്ത് ചെയ്തെന്നോറോ? പത്തി വിടർത്തി ചീറ്റി. ആഹാ, കടന്തലിനപ്പോൾ നല്ല രസം തോന്നി. അവൻ എന്ത് ചെയ്തു? ആ പാമ്പിന്റെ പത്തിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരുന്ന് കുത്തി നോവിച്ചു. അപ്പൊ ഓരോ കുത്തു കൊള്ളുമ്പോഴും ഈ പാമ്പ് ചീറ്റുന്നുണ്ടായിരുന്നു. ഓരോ ചീറ്റലിനും ഈ കടന്തലിന് നല്ല രസവും തോന്നി. ഭയങ്കര തമാശയായി അവന്. അങ്ങനെ അവൻ ഈ പാമ്പിനെ എവിടെയൊക്കെ കുത്തി നോവിക്കാവോ അവിടെയെല്ലാം ഇങ്ങനെ കുത്തി നോവിച്ചു. പാമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ജീവനും കൊണ്ട് പുറത്തേക്ക് ഒരൊറ്റ ഓട്ടം കൊടുത്തു. കടന്തൽ എന്ത് ചെയ്തു? എന്നാ അടങ്ങി അവിടെ ഇരിക്കുകയല്ല. കടന്തലും ആ പാമ്പിന്റെ പിന്നാലെ പോയി പാമ്പിന്റെ തലയിൽ അള്ളിപ്പിടിച്ച് ഇരുന്നു കുത്തി. ആ വഴിയിലൂടെ ഒരു കുതിര വണ്ടി വരുന്നുണ്ടായിരുന്നു. പാമ്പും ഇത് ശ്രദ്ധിക്കുന്നില്ല, ഈ കടന്തലും ഇത് ശ്രദ്ധിക്കുന്നില്ല. കടന്തലിനെ കൊല്ലാൻ പാമ്പ് അതിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു? അതിന്റെ തലയിൽ ഇരിക്കുകയല്ലേ. എത്ര ശ്രമിച്ചിട്ടും ഈ കടന്തൽ ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ. ആ കടന്തലിനെ കൊല്ലാൻ വേണ്ടിട്ട് ആ പാമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? കുതിര വണ്ടി അത് വഴി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ കുതിര വണ്ടിയുടെ അടിയിലേക്ക് അതിന്റെ തല വെച്ചു കൊടുത്തു. അത് ചിന്തിച്ചില്ല, അതിന്റെ തല അരഞ്ഞ് ചത്തുപോകുമെന്ന് വിചാരിച്ചില്ല. അപ്പോ ഈ കുതിര വണ്ടിയുടെ വീല് കയറി എന്ത് സംഭവിച്ചു? ആ പാമ്പും ചത്തു, കടന്തലും ചത്തു. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.

റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ സുഗന്ധം പേറുന്ന ചില ഓർമ്മകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് ഗ്രാമഭംഗി. ഇന്നത്തെ തലമുറയ്ക്ക് പലതും ഒരു കേട്ടുകേൾവി മാത്രമാണ്. ചിലർക്ക് അത് മധുരമുള്ള ഓർമ്മകളും. ഇന്ന് ഗ്രാമഭംഗിയിലൂടെ നാം ആസ്വദിക്കാൻ പോകുന്നത് ഗ്രാമ സൗന്ദര്യത്തിന്റെ മുഖമുദ്രയായിരുന്ന വയലുകളെ പറ്റിയും അതിനോട് ചേർന്ന് നിന്നിരുന്ന ജീവിതത്തെ പറ്റിയുമാണ്. മനുഷ്യനെ പ്രകൃതിയുമായി ഇണക്കുന്ന പ്രധാന പ്രക്രിയയാണ് കാർഷിക വൃത്തി. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിയും കാർഷിക മേഖലയുടെ വിവിധ തലങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ മനുഷ്യൻ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകൃതിയോട് ചേർന്നു നിന്നു. കാർഷിക വൃത്തി ഒരു ജീവവായു എന്ന പോലെ മനുഷ്യൻ കൊണ്ടു നടന്നു. കാർഷിക വൃത്തിയിൽ മനുഷ്യന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ കൃഷി ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യ ഘടകമായി മാറി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ ജീവിതം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി.

Music with Radio Santhvanam 90.4 FM. തിരികെയെത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിയുടെ മുഖ്യ ആകർഷണമായ വയലുകളെയും അതിനെ ആശ്രയിച്ചുള്ള ജീവിതത്തെയും പറ്റിയാണ് പ്രിയ ശ്രോതാക്കൾ ഗ്രാമഭംഗിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ സംസ്കാരവും ഉടലെടുത്തത് കൃഷിയിൽ നിന്നാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ നേരിട്ട് പഠിച്ചതാണ് കൃഷി. വാസ്തവത്തിൽ മലയാളി സംസ്കാര സമ്പന്നനായതും കൃഷിയുടെ മേന്മ കൊണ്ട് തന്നെയല്ലേ. വയൽ എന്നത് ഒരു കൃഷിസ്ഥലം മാത്രമായിരുന്നില്ല, അത് കുട്ടികളുടെ പ്രിയപ്പെട്ട കളിസ്ഥലവും കൂടിയായിരുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് ഉത്സവങ്ങളും വേലകളും നടന്നിരുന്നത്. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃഷി വളരെയധികം പ്രാധാന്യം ചെലുത്തി. വയലിന് നടുവിലൂടെ ഒരു ചെറു തോടുണ്ടായിരിക്കും. അവധിക്കാലത്ത് തോട്ടിലൂടെ ഒഴുകി വരുന്ന ചെറുമീനുകളെ കാലുകൊണ്ട് കരയിലേക്ക് തെറിപ്പിക്കുക, തോർത്തുപയോഗിച്ച് മീൻ പിടിക്കുക, ഓലക്കാലിലെ തണ്ടുഭാഗം മൂർച്ചുകൂട്ടി ഓലയുടെ ചെറുഭാഗം കീറി ആകാശത്തേക്ക് ശരവേഗത്തിൽ പറപ്പിക്കുക, ഇതൊക്കെ അന്നത്തെ പ്രധാന വിനോദങ്ങളായിരുന്നു. മഴ വന്ന് പുഞ്ച നിറഞ്ഞാൽ പിന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു വിനോദം. അതോടൊപ്പം തന്നെ മഴ

0: സമയത്ത് പാടത്ത് ഓടിക്കളിക്കുന്നതും ഒരു സുഖമുള്ള ഓർമ്മകളാണ്. മനോഹരമായ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾക്ക് മധുരം പകരാൻ ഈ വയലേലകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക വൃത്തിയുടെ അടിത്തറ നെൽകൃഷിയായിരുന്നു. നെൽവയലുകളുടെ നാടാണ് കേരളം. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരും. നെൽകൃഷി മലയാളിയുടെ ജീവനാഡിയായ പഴയകാലം പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമാണ്. നമ്മുടെ നെൽപ്പാടങ്ങളും നെല്ലിനങ്ങളും അന്താരാഷ്ട്ര അംഗീകാരം നേടിയവയാണ്. വിശാലമായ വയലേലകൾ സമ്പന്നമാക്കിയ ഗ്രാമഭംഗി ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപൂർവം ചില യാത്രകളിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന വെറും വഴിയോര കാഴ്ചകളായി അവ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ഇന്ന് ഗ്രാമഭംഗിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയം റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാവ് കവിത കടപ്പാക്കടയുടേതാണ്. ഗ്രാമഭംഗിയെപ്പറ്റിയുള്ള എല്ലാ പ്രിയ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒരുപാട് നന്ദി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ണു നനയിപ്പിച്ചും ഓരോ സിനിമാ പ്രേമികളുടെയും ഹൃദയം കവർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സ്റ്റേ ട്യൂൺ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: 1989 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി അധിഷ്ഠിത വിവേചനവും അസ്പൃശ്യതയും ഇല്ലാതാക്കുന്നതിനായി ഭരണഘടന രൂപീകരിച്ചപ്പോൾ പ്രത്യേകമായി ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഭരണഘടനയിലെ Article 17. തുടർന്ന് അസ്പൃശ്യതയെ ശിക്ഷാർഹമായ കുറ്റമാക്കാൻ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന നിയമവും കൊണ്ടുവന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അപമാനങ്ങളും പല ഭാഗങ്ങളിലും തുടരുകയായിരുന്നു. ഭൂമി കൈവശപ്പെടുത്തൽ, സാമൂഹിക ബഹിഷ്കരണം, പൊതു ഇടങ്ങളിൽ പ്രവേശനം നിഷേധിക്കൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതരമായ സംഭവങ്ങൾ വർദ്ധിച്ചതോടെ കൂടുതൽ ശക്തമായ നിയമ സംരക്ഷണം ആവശ്യമായി വന്നു. ഈ സാഹചര്യത്തിലാണ് 1989 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഈ നിയമത്തിന്റെ ലക്ഷ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പ്രത്യേക സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളെ തടയുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. ഈ നിയമത്തിന്റെ 2 പട്ടികജാതിയിലും പട്ടികവർഗത്തിലും ഉൾപ്പെട്ട വ്യക്തികൾക്കെതിരെ നടത്തപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും അതിക്രമങ്ങളെയും നിർവചിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗ വ്യക്തിയെ ജാതി പറഞ്ഞ് പൊതുവേദിയിൽ അപമാനിക്കൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ, ശാരീരിക ആക്രമണം, പരിക്കേൽപ്പിക്കൽ, ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ബലമായി കൈവശപ്പെടുത്തൽ, വീടുകൾ കത്തിക്കൽ നശിപ്പിക്കൽ, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ നടത്തൽ, പൊതുസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, കിണറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് തടയൽ, സാമൂഹിക ബഹിഷ്കരണം അല്ലെങ്കിൽ നിർബന്ധിത അപമാനകരമായ പ്രവൃത്തികൾ ചെയ്യിക്കൽ, ജീവനോപാധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പീഡിപ്പിക്കൽ എന്നിവയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഈ നിയമപ്രകാരം അത്യാചാരം അഥവാ അട്രോസിറ്റി എന്ന നിലയിൽ കണക്കാക്കി കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷയും പ്രത്യേക കോടതികളിലൂടെയുള്ള വിചാരണയും നിർദ്ദേശിച്ചിരിക്കുന്നു. 3 ഈ നിയമത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള വ്യക്തികളെ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എക്സ്റ്റേൺമെന്റ് അധികാരം ഭരണകൂടത്തിന് നൽകുന്നു. ഒരു വ്യക്തി ഇത്തരം അതിക്രമങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവനാണെന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് തോന്നുന്ന പക്ഷം ആ ആളിനെ ആ പ്രദേശത്ത് നിന്ന് അനിശ്ചിത കാലത്തേക്ക് പുറത്താക്കാനും അവിടെ പ്രവേശിക്കുന്നത് വിലക്കാനും ഉത്തരവിടാം. ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം SC ST സമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുൻകൂട്ടി തടയുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥ ഈ നിയമത്തിന്റെ 4 നിഷ്കർഷിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതിയുടെ അനുമതിയോടെ ഒരു സെഷൻസ് കോടതിയെ പ്രത്യേക കോടതിയായി പ്രഖ്യാപിക്കാം. ഈ കോടതികൾക്ക് SC ST അതിക്രമ കേസുകൾ ത്വരിതഗതിയിൽ പരിഗണിച്ച് വിചാരണ നടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നിയമപ്രകാരം പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങളുടെ ബാധിതർ അഥവാ ഇരകൾക്കും സാക്ഷികൾക്കും പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പു നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷകളാണ് നിയമം നിർദ്ദേശിച്ചിരിക്കുന്നത്. കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് കുറഞ്ഞത് 6 മുതൽ 5 വരെ അല്ലെങ്കിൽ അതിലധികം തടവ് പിഴശിക്ഷയും കൂടെ നൽകാം. ഗുരുതരമായ കുറ്റങ്ങൾക്കായി കൂടുതൽ കാലത്തെ തടവ് ശിക്ഷയും ലഭിക്കാം. എന്നാൽ സമീപകാലത്ത് സുപ്രീം കോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. SC/ST നിയമപ്രകാരം കുറ്റം ചുമത്തുമ്പോൾ ജാതി അടിസ്ഥാനത്തിലുള്ള അപമാനിക്കാനുള്ള ഉദ്ദേശം കാസ്റ്റ് ബേസ്ഡ് ഇന്റന്റ് വ്യക്തമായി തെളിയിക്കപ്പെടണം. വെറും തർക്കമോ സാധാരണ അപമാനമോ മാത്രമുണ്ടെങ്കിൽ അത് സ്വതേ ഈ നിയമത്തിലെ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല. ചില വകുപ്പുകൾ പ്രകാരം കൃത്യം പൊതു കാഴ്ചയിൽ പബ്ലിക് വ്യൂവിൽ നടന്നിരിക്കണം. സ്വകാര്യ സ്ഥലത്ത് നടന്ന സംഭവം ചിലപ്പോൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരാതിരിക്കും. സംക്ഷിപ്തമായി പറയുമ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് SC/ST നിയമം പീഡിത സമൂഹങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിയമമാണെങ്കിലും അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ തെളിയിക്കപ്പെടുമ്പോഴേ അത് പ്രയോഗിക്കാനാവൂ എന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി രൂപപ്പെടുത്തിയ SC/ST അതിക്രമങ്ങൾ തടയൽ നിയമം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കവും ദുർബലവുമായ വിഭാഗങ്ങൾക്ക് നിയമപരമായ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യം നേടാനായുള്ളതാണ്. അതിനാൽ ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ ശരിയായി മനസ്സിലാക്കുകയും സാമൂഹ്യ നീതി നിലനിർത്താൻ എല്ലാവരും സഹകരിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 PM

പ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ജീവിതത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വൈശാഖ് സംവിധാനം ചെയ്ത് 2010 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് പോക്കിരി രാജ. മമ്മൂട്ടി, പൃഥ്വിരാജ്, സിദ്ദിഖ്, ശ്രീയ ശരൺ, നെടുമുടി വേണു എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ സഹോദരന്റെ വേഷത്തിൽ വന്ന ചിത്രം. പ്രണയിക്കാത്തവർ പോലും പ്രണയിച്ചു പോകുന്ന ഒരു പാട്ട്, അതാണിന്ന് ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടി. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ വേറിട്ട സംഗീതം, വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് കോമ്പോസിഷൻ ഓഫ് ജാസി ഗിഫ്റ്റ്, സുജാതയുടെ തേനൂറുന്ന സ്വരം, ഗന്ധർവ ഗായകന്റെ റൊമാൻറ്റിക് ടച്ച്, ദാസേട്ടൻ 70-ാം വയസ്സിൽ പാടിത്തകർത്ത ഗാനം, അതും ഇത്ര റൊമാൻറ്റിക്കായി. മണി

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ 8848557785. നിങ്ങളുടെ പേരും സ്ഥലവും രേഖപ്പെടുത്താൻ മറക്കരുത്. ചാമരം 1980 പുറത്തിറങ്ങിയ ചിത്രം. ജോൺ ബോളിന്റെ തിരക്കഥയ്ക്ക് ഭരതന്റെ സംവിധാനം. നെടുമുടി വേണു, സറീന വഹാബ്, പ്രതാപ് പോത്തൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ബാലകൃഷ്ണൻ മങ്ങാടിന്റെ കഥ. ജോൺസൺ മാസ്റ്ററിന്റെ പശ്ചാത്തല സംഗീതം. പൂവച്ചൽ ഖാദറിന്റെ ജീവസുറ്റ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. എത്ര തവണ കേട്ടാലും മതിവരാത്ത ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ജാനകിയമ്മയാണ്. ഹൃദയസ്പർശിയായ ഗാനം.

You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music. ജോൺ പോളിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. 1987 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ആ വർഷത്തെ ജനപ്രീതി നേടിയ ചിത്രം, മികച്ച നടൻ എന്നീ കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. നെടുമുടി വേണു, ഉർവശി ശാരദ, പാർവതി, ദേവൻ എന്നിവരുടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ. കുട്ടികളില്ലാത്ത രാവുണ്യമാഷിന്റെയും സരസ്വതി ടീച്ചറിന്റെയും ജീവിതത്തിലേക്ക് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടമായി മായ എത്തുന്നതും തുടർന്ന് അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ഓ എൻ വി മാഷിന്റെ കവിത തുളുമ്പുന്ന വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം, ദാസേട്ടന്റെ പകരം വയ്ക്കാനില്ലാത്ത ആലാപനം, ഏറെ ഇഷ്ടം ഈ ഗാനം, ഇന്നും കേരളീയർ നെഞ്ചോട് ചേർക്കുന്ന ഗാനം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി പഞ്ചാഗ്നി. എം ടി വാസുദേവൻ നായർ എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം. കഥയുടെ മുഖ്യ പ്രമേയം നക്സൽ പ്രവർത്തനമാണ്. മോഹൻലാൽ, ഗീത, നദിയ മൊയ്തു, തിലകൻ, ദേവൻ, നെണുമുടി വേണു തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ശക്തമായ ഫെമിനിസ്റ്റ് കഥാപാത്രമാണ് ഹരിഹരന്റെ പഞ്ചാഗ്നിയിലെ ഗീത അവതരിപ്പിച്ച ഇന്ദിര. ഓ എൻ വിയുടെ അതിമനോഹരമായ വരികൾക്ക് ബോംബെ രവിയുടെ തനതായ ശൈലിയിലുള്ള സംഗീതം. ഇതിലെ പശ്ചാത്തല സംഗീതവും മികച്ചതാണ്. ഗീതയും നമ്മളെ വിട്ടുപോയ നടി ചിത്രയും മുരളിയും ഈ ഗാനരംഗം അവിസ്മരണീയമാക്കി. മനസ്സിൽ വേദനയോടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു സോങ്. നടി ചിത്രയ്ക്ക് വേണ്ടി ചിത്ര ആലപിച്ച ഗാനം. ഒരു ചിത്ര ശബ്ദഭാവങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു, മറ്റൊരു ചിത്ര മുഖഭാവങ്ങൾ കൊണ്ടും. പാട്ട് കേട്ടുവരാം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. കമൽ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പെരുമഴക്കാലം. ദിലീപ്, മീര ജാസ്മിൻ, കാവ്യ മാധവൻ, വിനീത് എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ഒരു കൈപ്പിഴവന്റെ പേരിൽ രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെ തോരാമഴയിലൂടെ ടി ആർ റസാഖ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. മീര ജാസ്മിൻ്റെ റസിയയും കാവ്യ മാധവൻ്റെ ഗംഗയും മികവുറ്റ കഥാപാത്രങ്ങളായിരുന്നു. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും നാഷണൽ ഫിലിം അവാർഡും ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസും ഈ ചിത്രം കരസ്ഥമാക്കി. കൈതപ്പുറം തിരുമേനിയുടെ തൂലികയിൽ പെടുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് എം ജയചന്ദ്രൻ എന്ന പ്രതിഭയുടെ ഈണം. ഒരുപിടി മികച്ച ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രനും സുജാതാ മോഹനും ആലപിച്ച ഒരു സുന്ദര ഗാനത്തിലേക്ക്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. ലാൽജോ സംവിധാനം ചെയ്ത് ദിലീപും കാവ്യ മാധവനും നായികാ നായകന്മാരായി 2002 പ്രദർശനത്തിനെത്തിയ ഹാസ്യപ്രധാനമായ ചലച്ചിത്രമാണ് മീശ മാധവൻ. രഞ്ജൻ പ്രമോദാണ് രചന. നല്ല സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം ഇതേ പേരിൽ തമിഴിലും ദൊൻകൊടു എന്ന പേരിൽ തെലുങ്കിലും

പുനർനിർമ്മിക്കുകയുണ്ടായി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികൾക്ക് വിദ്യാസാഗറിന്റെ തനത് ശൈലിയിലുള്ള ഈണം, റിമി ടോമിയുടെ ആദ്യ ഗാനം, റിമി ടോമിയുടെയും ശങ്കർ മഹാദേവന്റെയും തകർപ്പൻ ആലാപനം. ഈ പാട്ടുണ്ടാക്കിയതോളം ചെറുതല്ല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ച

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറി

ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ആയിരുന്നു ഇദ്ദേഹം. ജൂലൈ 1 പ്രവർത്തനം ആരംഭിക്കുന്ന കാലിഫോർണിയ ബിസിനസ് ആൻഡ് കൺസ്യൂമർ സർവീസ് ഏജൻസിയുടെ പ്രഥമ സെക്രട്ടറിയായിട്ടാണ് ചോപ്ര ചുമതലയേൽക്കുക. കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫുക്കാനയുടെ സുഹൃത്തും വഴികാട്ടിയുമായ വി ഡി സതീശന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതായി ഫുക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സുവിശേഷകനും അധ്യാപകനുമായിരുന്ന പരേതനായ ഡോക്ടർ ഏഴംകുളം സാംകുട്ടിയുടെ സ്മരണാർത്ഥം കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം നോർത്ത് അമേരിക്ക ഡാളസ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ 17 വൈകുന്നേരം 6 അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. റൈറ്റേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ഈ പ്രത്യേക യോഗത്തിൽ ഡോക്ടർ ഏഴാംകുളം സാംകുട്ടിയുടെ വ്യക്തിജീവിതത്തെയും അദ്ദേഹം സാഹിത്യ സുവിശേഷ മേഖലകളിൽ നൽകിയ വിലപ്പെട്ട സംഭാവനകളെയും കുറിച്ചുള്ള അനുസ്മരണങ്ങളും ചിന്തകളും പങ്കുവയ്ക്കും. കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ കോട്ടയം CMS കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ഒരുമിച്ച് കൂടിയ അലൂമിനി സംഗമം നടന്നു. 12 വൈകുന്നേരം 6:30 ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സെന്റ് തോമസ് ചർച്ച് ഫെലോഷിപ്പ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ CMS കോളേജ് അലൂമിനി ഹ്യൂസ്റ്റൺ ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. റവറന്റ് ദീപു എബി ജോൺ അധ്യക്ഷത വഹിച്ചു. CMS കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റോയ് സാം ഡാനിയേൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. CMS കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ മുൻ പ്രൊഫസറായ പ്രൊഫസർ സക്കറിയ ഉമ്മൻ സ്വാഗതം ആശംസിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സീനത്ത് മൻസിലിൽ മച്ചിലകത്ത് അബ്ദുൾ റഹീം 20 മോചിതനാകും. 20 നീണ്ട ജയിൽവാസം പൂർത്തിയാകുന്നതോടെ മോചനത്തിന് തടസ്സമായി നിന്ന അവസാന സാങ്കേതിക കുരുക്കുകളും അഴിയുകയാണ്. ശിക്ഷാ കാലാവധി 20 അവസാനിക്കുന്നതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന് നാട്ടിലേക്ക് പുറപ്പെടാനാകുമെന്നാണ് പ്രതീക്ഷ. ഫോർബ്സ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ ഈ വർഷത്തെ പട്ടികയിൽ കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവ ഇടം പിടിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 368 ബാങ്കുകളാണ് പട്ടികയിൽ ഉള്ളത്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ ഇടനിലക്കാരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെയാണ് അമ്പലമേട് പോലീസ് വ്യാഴാഴ്ച പുലർച്ചെ 5 പുന്നമടയിലെ ഒരു സ്പായിൽ നിന്നും പിടികൂടിയത്. ദാതാക്കളെ കണ്ടെത്താനുള്ള ഏജന്റാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM. ജോബ് കുര്യൻ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കും.

തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: drum machine.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.